തങ്ങളുടെ വിവാദരകളിൽ തകർ തങ്ങളുടെ വിവാദരകളിൽ തകർ തങ്ങളുടെ വിവാദരകളിൽ തകർ തങ്ങളുടെ വിവാദരകളിൽ തകർ തങ്ങളുടെ വിവാദരകളിൽ തകർ തങ്ങളുടെ വിവാദരകളിൽ തകർ തങ്ങളുടെ വിവാദരകളിൽ തകർ തങ്ങളുടെ വിവാദരകളിൽ തകർ തങ്ങളുടെ വിവാദരകളിൽ തകർ തങ്ങളുടെ വിവാദരകളിൽ തകർ തങ്ങളുടെ വിവാദരകളിൽ തകർ തങ്ങളുടെ വിവാദരകളിൽ തകർ തങ്ങളുടെ വിവാദരകളിൽ തകർ തങ്ങളുടെ വിവാദരകളിൽ തകർ

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കുട്ടക.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

തങ്ങളുടെ ഇതോ തരകടത്തിൽ തകട്ടത്തിൽ തട്ടിക്കിട്ടത്തും തട്ടിക്കിട്ടത്തും തട്ടിക്കിട്ടത്തും തട്ടിക്കിട്ടത്തും തട്ടിക്കിട്ടത്തും.

0: തകജനു തകതിമി
1: പദനിധ നിരവ ഭഷമോക്ക പ്രിയ രാഗമോ പദപ പദപ പദപ നിഗമപദനിത ധനിത ധനിത ഗമപദനിത നിന്നിത നിന്നിത നിമപദനിത
0: തരകടതിം തരകടതിം തരകടതിം തകതിമി തരകടതിം തരകടതിം തരകടതിം തകതിമി തരകടതിം തരകടതിം തരകടതിം തകതിമി
1: നിദരിത നിദരിത നിദരി

നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കലാപ്രബോധിനിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാളവിക. ഞാൻ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ നിന്നാണ് വരുന്നത്. ഇവിടെ ഞാൻ എറണാകുളത്ത് നമ്മുടെ സെൻ്റ് ആൽബർട്ട്സ് കോളേജിൽ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻ്റാണ്. ഞാൻ ഒരു പാട്ടുകാരിയാണ്. ഒത്തിരി പ്രൊഫഷണലായിട്ട് പാടില്ലെങ്കിലൊക്കെ തിരക്കേടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കേട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ പാടും, സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു തിരിത്തിരി മെലഡീസും കുറച്ച് ക്ലാസിക്കൽ ടൈപ്പ് സോങ്സും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് എന്താ പറയുക, പാട്ടെന്ന് വെച്ചാൽ ഞാൻ 4-ാം വയസ്സിലാണ് പാട്ട് പഠിക്കാനായിട്ട് ആദ്യമായി ചേരുന്നത്. കുഞ്ഞിലേ തൊട്ട് പാടുന്നത് കണ്ടിട്ട് അമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ള പരിചയമൊക്കെയാണ് കേട്ടോ. 4-ാം വയസ്സിൽ ചേർത്തി. 4-ാം വയസ്സിൽ തന്നെ എൻ്റെ അരങ്ങേറ്റവും കഴിഞ്ഞു, ദൈവഭാഗ്യം കൊണ്ട്. അങ്ങനെ അങ്ങനെ പിന്നെ എൻ്റെ ഒരു 7th 8th ഒക്കെ ആയപ്പോഴും ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യുന്നത് നമ്മുടെ കേരള വിഷൻ ചാനലിൽ പാട്ടിൻ്റെ തീരം എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. ഇപ്പോഴും കറൻ്റ്ലി അത് റണ്ണിങ് ആണെന്ന് തോന്നുന്നു. ആ പ്രോഗ്രാം എന്ന് വെച്ചാൽ മെയിൻലി പുതിയ പുതിയ ഗായകരെ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അതിലേക്ക് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതാണ് എൻ്റെ വെരി ഫസ്റ്റ് TV പ്രോഗ്രാം വരുന്നത്. അതിനുശേഷം പിന്നെ ഒത്തിരി സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗാനമേള ആയാലും നമ്മളിപ്പം കല്യാണം റിസപ്ഷൻസ് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പറയുക, പാട്ടിനെ കുറിച്ച് പാട്ടിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ നല്ലപോലെ പാടും, അമ്മയും അച്ഛനും പാടും. പക്ഷെ കൂടുതലായിട്ട് അമ്മ ഇങ്ങനെ മൂളി എപ്പോഴും അമ്മ ഇങ്ങനെ ഓരോ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അമ്മ ഇങ്ങനെ മൂളുന്നത് ഞാൻ കേൾക്കാറുണ്ട്. അതിങ്ങനെ അച്ഛമ്മ അമ്മയമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, നിന്നെ അമ്മ ക്യാരി ചെയ്യുമ്പോൾ തന്നെ അമ്മ ഒത്തിരി പാട്ട് പാടുമായിരുന്നു. നമ്മളും ബേസിക്കലി കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ചില എന്താ പറയുക, നമ്മുടെ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സൊക്കെ ആയാലും നമ്മൾ പാടുമ്പോൾ ഓ അമ്മ പാടുമോ അച്ഛൻ പാടുമോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. ചിലവർക്ക് എന്താ പറയുക, അമ്മമ്മമാർ അങ്ങനെ നമുക്ക് പരമ്പരാഗതമായി കൈമാറിയ പുണ്യം എന്നൊക്കെ പറയാം, അങ്ങനെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പാട്ടിൻ്റെ ആ സത്യം എനിക്ക് കിട്ടുന്നത് എൻ്റെ അമ്മയിൽ നിന്നാണ്. പിന്നെ ബേസിക്കലി അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അമ്മ ഒരുപാട് എന്താ പറയുക കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിക്കാനൊക്കെ വിട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നമ്മുടെ ഫാമിലി സിറ്റുവേഷൻസ് വെച്ചിട്ടോ. ലൈക്ക് ആ ഒരു ടൈമിലോ പാട്ട് പഠിപ്പിക്കാൻ വിടുക, അല്ലെങ്കിൽ എന്താ പറയുക പാട്ടിനാണ് മുൻതൂക്കം. എൻ്റെ അമ്മ എൻ്റെ ആ പാഷൻ ഒത്തിരി കണ്ടറിഞ്ഞിരുന്നു. ഒരു ടൈം എത്തിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഓ ഇവൾക്ക് ഇതാണ് കൂടുതലും ഇഷ്ടം എന്നുള്ളത്. എഡ്യൂക്കേഷനെ ഒരിക്കലും കുറവ് വരുത്തിയിട്ടില്ല, ബട്ട് പാട്ടാണ്, പാട്ടിൽ എവിടെയെങ്കിലും എത്തും എന്നുള്ളൊരു ഹോപ്പ് ഇപ്പോഴും ഉണ്ട് അമ്മയ്ക്ക്. അപ്പോൾ അങ്ങനെയാണ് പാട്ടിലേക്ക് കടന്നത്. പാട്ടൊരിക്കും ഇതുവരെയും പാട്ട് ഞാൻ കൈവിട്ടിട്ടില്ല. പാട്ട് സൈഡും ആൻഡ് എൻ്റെ എഡ്യൂക്കേഷൻ ഫസ്റ്റ് പ്രയോറിറ്റി അല്ല. എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും മ്യൂസിക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എഡ്യൂക്കേഷൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു മെലഡി സോങ് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം.

ഓക്കെ, ഇപ്പം നമ്മൾ കേട്ടത് കല്യാണത്തേനില എന്ന സോങ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും എന്താ പറയുക, ഇഷ്ടപ്പെട്ട ജേണലിലുള്ളൊരു സോങ് ആയിരിക്കും ഇതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൾ ടൈം ഹിറ്റ് സോങ്സ് ആണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് എന്താ പറയുക, നമുക്ക് എന്താ പറയുക, പാട്ടെന്ന് പറയുമ്പം പലതരത്തിലുണ്ട് അല്ലേ. മെലഡീസ് ഉണ്ട്, അടിച്ചുപൊളി ഡപ്പാങ്കുത്ത് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് സോങ്സ് ഉണ്ട്. പലർക്കും പല ജേണേഴ്സിലുള്ള സോങ്സ് ആയിരിക്കും ഇഷ്ടപ്പെടുക അല്ലേ. ചിലവർ ഒരു ടൈപ്പ് ഓഫ് സോങ്സ് മാത്രം കേൾക്കുന്നവരുണ്ടാവും, ചിലവരെന്താ പറയുക എല്ലാം മിക്സ് ചെയ്ത് കേൾക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ എന്താ പറയുക സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇമോഷണലി നമ്മളെ, അല്ലെങ്കിൽ മെലഡീസ് ആണ് കൂടുതലും നമ്മളെ ഇമോഷണലി ടച്ച് ചെയ്യുന്ന സോങ്സ്. ഭൂരിഭാഗം പേർക്കും അങ്ങനെയായിരിക്കും, മെലഡീസ് കേട്ടിരിക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ നമ്മൾ പാട്ട് ഒന്ന് കേട്ടാലും ഒരിത്തിരിയെങ്കിലും ആശ്വാസം കിട്ടുന്നവരൊക്കെ ആയിരിക്കും അല്ലേ. ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഒരുപാട് മലയാളം സോങ്സ് നമ്മുടെ സോങ് ലിസ്റ്റിലുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഞാനൊരു സോങ് അടുത്തതായിട്ട് പാടാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇമോഷൻ എന്നുള്ളൊരു വേർഡിനെ ഇങ്ങനെ പീക്ക് പോയിൻ്റ് ചെയ്ത് പറയുന്നത്. അമ്മ മഴക്കാറിന് എന്ന സോങ് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. നമ്മുടെ എം ജയചന്ദ്രൻ സാറിൻ്റെ മ്യൂസിക്കിൽ ഗിരീഷ് പുത്തഞ്ചേരി സാർ ലിറിക്സ് എഴുതി. അതിൻ്റെ ഫീമെയിൽ വേർഷൻ ശ്വേത മോഹൻ മാം ആണ് പാടിയിട്ടുള്ളത്.

ഓക്കെ, അപ്പം നമ്മളിപ്പം ഇമോഷണലി ടച്ച് ചെയ്യുന്ന സോങ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നെ ഇമോഷണലി ടച്ച് ചെയ്യുന്നൊരു സോങ് ഞാൻ പാടിയും തന്നു, എൻ്റെ അമ്മയ്ക്കും കൂടി ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഞാനത് പാടിയത്. ഇനി ഒത്തിരി കാര്യം നമുക്ക് സംസാരിക്കാനായിട്ട്, എനിക്കൊക്കെ പ്രത്യേകിച്ച് കേട്ടോ, സംസാരിക്കാനായിട്ടൊക്കെ അവസരം കിട്ടി ഒത്തിരി ഇങ്ങനെ സംസാരിക്കും. പിന്നെ സംസാരിച്ച് സംസാരിച്ച് അത് എവിടേക്ക് പോകണം, എങ്ങനെ പോകണം എന്നുള്ളതിൻ്റെ ട്രാക്ക് മനസ്സിലാവില്ല എന്നുള്ളൂ. നമ്മൾ ഒരുപാട് ടോക്സ്, നമ്മളിപ്പം നമ്മുടെ ഫ്രണ്ട്സിനായിട്ടായാലും പാരൻസിനായിട്ടായാലും, ഇപ്പം പാരൻസ് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഞാൻ കൂടുതലും കണ്ടുവന്നിരിക്കുന്നത്, നമ്മളിപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ചോദിച്ചാൽ കൂടുതലും പാരൻ്റാണ് നമ്മുടെ, അല്ലേ? പാരൻറ്റിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട്. പാരൻസാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ്, എൻ്റെ അമ്മാച്ചനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കൂടെ പഠിച്ചവർക്കും എല്ലാവർക്കും ഉള്ളൊരു പ്രയോറിറ്റി കൊടുക്കുന്നത്. ബേസിക്കലി നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ, പല ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ്. ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീങ്സ് ആണല്ലേ, മനുഷ്യരാണ്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് തോട്ട്സ് ആണ് അവർക്ക്, ഇമോഷൻസ് ആണ് അവർക്ക്, അവരുടെ ക്യാരക്ടർ. ഡിഫറെൻ്റ് ഹ്യൂമൻ ബീങ്സ് ഹാവ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് എന്ന് നമ്മൾ പറയും അല്ലേ. നമ്മളെല്ലാവർക്കും പല ടൈപ്പ് ഓഫ് എന്താ പറയുക, സോണിൽ നിന്നുള്ള ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ ലൈഫിൽ എനിക്കങ്ങനെ വളരെ എന്താ പറയുക, ഫാബുലസ് ആയിട്ട് ബിഗ് എമൗണ്ട് ഓഫ് ഫ്രണ്ട്സ് ഒന്നും എനിക്ക് തീരെയില്ല. അങ്ങനെ ഒരു സ്പേസ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒത്തിരി പ്രൈവറ്റ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ഒക്കെ എന്താ പറയുക, അങ്ങനെ ആയെന്നും വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു വ്യക്തിയിൽ നിന്നും കിട്ടുന്ന എന്താ പറയുക, തിരിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് കിട്ടണം, വാശി പിടിക്കാൻ പറ്റത്തില്ല ആ കാര്യത്തിൽ, അത് വേറെ കാര്യം. ബട്ട് എന്നാലും നമ്മൾ ടു ഗീവ് റെസ്പെക്ട്, ടു ടേക്ക് റെസ്പെക്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് എല്ലാത്തിലും. നമ്മൾ കൊടുക്കുന്നതിൻ്റെ എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇൻ റിട്ടേൺ നമുക്ക് വിഷമിപ്പിക്കുന്ന പോലെ വരുമ്പോൾ അത് ഒത്തിരി ആകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളെ അത് ഹേർട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ 10th വരെയും എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും വി ആർ ഇൻ ടച്ച്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഇരിക്കും, അതെ, ഒരു പരിധി വരെ നമ്മുടെ ആ കുഞ്ഞിലേ തൊട്ട് നമ്മളിങ്ങനെ പഠിച്ചു വരുന്ന ആ ഒരു ഫ്രണ്ട്സ്, ആ ഒരു റേഞ്ച് ഓഫ് ഫ്രണ്ട്സ് നമുക്ക് ഇപ്പോഴും ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഒരു ഹയർ സെക്കൻഡറി ലെവൽ ഓഫ് ആ ഒരു ടൈം ഉണ്ടല്ലോ, എനിക്ക് ബേസിക്കലി ആ ഒരു ടൈമിലായിരുന്നു ഭയങ്കര എന്താ പറയുക, കുശുമ്പ്, കുനിട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെയൊക്കെ ആയിരുന്നു ഫ്രണ്ട്സ്. നമ്മളിങ്ങനെ സിൻസിയർ ആയിട്ട് എല്ലാവരുടെ എല്ലാം സംസാരിക്കും, നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് ഷെയർ ചെയ്യും, ഈച്ച് ആൻഡ് എവറി കൈൻഡ് ഓഫ് ടോക്സ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് അല്ലേ. എൻ്റെ പാരൻസിനോട് എന്ന പോലെ ഞാൻ ഷെയർ ചെയ്തിരുന്നു എൻ്റെ പ്ലസ് ടു വരെയും, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നിർത്തിയതാണ്. പിന്നെ നമ്മുടെ എൻ്റെ ഡിഗ്രി ലൈഫ്, കോളേജ് ലൈഫ് ബേസിക്കലി ഒക്കെ നമ്മളെല്ലാവരും പ്ലസ് ടു കഴിയുമ്പോൾ ഇനി നമ്മൾ തന്നെ ഇരുന്ന ആലോചിക്കും, കോളേജാണ്, ചെത്തണം, എന്താ പറയുക, ഉലാത്തി നടക്കണം, ഈ കൈൻഡ് ഓഫ് ഡ്രീംസ് ഒക്കെ ആയിട്ടാണ് നമ്മളും കോളേജിലൊക്കെ അഡ്മിഷൻ എടുക്കുക, ചേരുക. ബട്ട് കുറേ പേര് പിന്നെ എന്താ പറയുക, ഒത്തിരി ഹൈ മെച്ചുവർഡായിട്ട് എന്താ ക്ലാസ്സിലിരിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ കുറച്ച് ക്ലാസ്സൊക്കെ ബങ്ക് ചെയ്തും, ക്രൈസ്റ്റ് കോളേജിലായിരുന്നു ഞാൻ പഠിച്ചത് ഒന്നാമത്തെ മാറ്റർ, അത് ഞാൻ പറയാൻ വിട്ടു. ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ ഓക്കെ ഞാൻ പറഞ്ഞായിരുന്നു, ഐ എം കമ്മിങ് ഫ്രം കൊടുങ്ങല്ലൂർ തൃശ്ശൂർ, അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ എൻ്റെ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തത് ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടയിൽ നിന്നാണ്. ഓഫ് കോഴ്സ് ക്രൈസ്റ്റ് കോളേജ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കോളേജ് എത്രയായാലും വലുതാണല്ലോ, അപ്പോൾ അടിപൊളി കോളേജാണ്. എവറിബഡി മൈറ്റ് നോ ദാറ്റ് നമ്മുടെ നിറം സിനിമ, പുതിയ മുഖം സിനിമ, അങ്ങനെ ലോട്ട് ഓഫ് എന്താ പറയുക, സിനിമാസിൻ്റെ ഷൂട്ടിങ്സൊക്കെ നടന്നിട്ടുള്ളൊരു കോളേജ് ക്യാമ്പസാണ്. ഇറ്റ്സ് എ ബിഗ് ബിഗ് വെരി ബിഗ് ക്യാമ്പസ്, അടിപൊളി കോളേജാണ്, സ്റ്റഡീസിലായാലും ബാക്കി കാര്യങ്ങൾക്കായാലും. പിന്നെ എന്താ പറയുക, കോളേജ് ലൈഫിലാണ് എനിക്ക് കുറച്ചും കൂടി വാല്യുവബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് എന്താന്ന് മനസ്സിലായതും കിട്ടിയതും, മീൻസ് നമ്മുടെ ആ ഫൈനൽ ഇയർ കഴിയുന്ന സമയത്ത് മനസ്സിലായ ആരൊക്കെ കൂടെ ഉണ്ടാവും, എന്താണ് ബേസിക്കലി നമുക്ക് മോറൽ വാല്യൂസൊക്കെ തരുന്ന ഫ്രണ്ട്സ് ഏത്, ചുമ്മാ നടക്കുന്ന ഫ്രണ്ട്സ് ഏത്, എന്താ കുത്തിത്തിരിപ്പെടുക്കാൻ നടക്കുന്ന ഫ്രണ്ട്സ് ഏതെന്നൊക്കെ മനസ്സിലായത് ആ ഒരു ടൈമായപ്പോഴാണ്. ഇപ്പം ഞാൻ കറൻ്റ്ലി എം എ ഇംഗ്ലീഷാണ് ചെയ്യുന്നത് നമ്മുടെ എറണാകുളം സെൻ്റ് ആൽബർട്ട്സ് കോളേജിൽ. എൻ്റെ ക്രൈസ്റ്റ് കോളേജിൻ്റെ അതേ ഒരു വൈബുള്ളൊരു കോളേജ് എന്ന് എനിക്ക് വളരെയധികം തോന്നി. ബേസിക്കലി നമ്മൾ എം എ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻസിലേക്കൊക്കെ കടക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ സബ്ജക്ട് മാറ്റേഴ്സും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, പഠിക്കണം, പഠിക്കാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒത്തിരി പേര് വന്ന് പോയിക്കൊണ്ടിരിക്കും, നമുക്ക് അറിയാൻ പറ്റത്തില്ല ആരൊക്കെ കൂടെ ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ വി വിൽ സ്റ്റെപ്പ് ഇൻ ടു ദാറ്റ് ഗ്രോത്ത് പീരീഡ് ഓഫ് അവർ ലൈഫ്, അങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളതും ഇനി മനസ്സിലാക്കിയിട്ടുള്ളതും അങ്ങനെയാണ്. അപ്പോൾ നല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പറയത്തില്ലേ ഈ നമ്മുടെ കണ്ണാടിയാണെന്നൊക്കെ പറയത്തില്ലേ, അതാണ് സംഭവം, അത് കറക്റ്റാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ്, അങ്ങനെ രണ്ട് പേര് കൂടെയുണ്ട്, അവരായിട്ടാണ് ഇപ്പോഴും ഞാൻ എൻ്റെ ഇപ്പം ഇവിടെ പി ജി ചെയ്യുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഞാൻ സ്റ്റേ ചെയ്തിട്ട് ഞങ്ങൾ

നാളാണ് ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്നത് വി ത്രീ ഗേൾസ്. അപ്പോൾ ഇവിടെ എറണാകുളത്ത് അവർ ഫാഷൻ ഡിസൈനിങ്ങും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷൊക്കെ അവരിപ്പോൾ പഠിക്കുന്നു, ഞാനിവിടെ എം എ ചെയ്യുന്നു. അപ്പോൾ നല്ലൊരു അടിപൊളി ലൈഫ് ഇപ്പം എറണാകുളത്ത് കൊണ്ടുപോകുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ടോട്ടലി ഓൾ ഓവർ എല്ലാവരും അവർ കേട്ടിട്ട് തന്നെ എന്നോട് ഒത്തിരി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ് പിന്നെയും പിന്നെയും പാട് പാടുന്ന് പറഞ്ഞ് പാടിപ്പിച്ചിട്ടുള്ളൊരു സോങ്ങാണ്.

ഇനി അടുത്തതായിട്ട് നമ്മുടെ സോങ്സിനെ കുറിച്ച് അല്ലെങ്കിൽ പാട്ട് പാട്ടിനെ കുറിച്ച് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ജനറൽസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മളെല്ലാവരും എന്താ പറയുക, പാട്ട് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരായാലും ഇപ്പോൾ പാട്ട് പഠിപ്പിക്കാൻ കൊണ്ട് ചേർക്കുമ്പോഴായാലും നമ്മളെന്താ ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ കർണാട്ടിക് സോങ് ആണ്, അപ്പോൾ ക്ലാസിക്കൽ സോങ്. ഞാൻ എൻ്റെ 4 തൊട്ടാണ് ക്ലാസിക്കൽ പഠിക്കുന്നത്, ടിൽ എൻ്റെ 11th വരെയൊക്കെ കണ്ടിന്യൂ ചെയ്തിരുന്നു. പിന്നെ എക്സാംസ് പഠിത്തം കാര്യങ്ങളൊക്കെ ഇപ്പം വല്ലാതെ കുറഞ്ഞു, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ വല്ലാതെ കുറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രിയൊക്കെ ആയപ്പം നമ്മുടെ കൊറോണ എല്ലാ മേഖലകളിലും അത് നല്ലപോലെ എഫക്റ്റ് ചെയ്തു. ജോബായാലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ആയാലും എല്ലാം ഡൗൺ ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അല്ലേ. അപ്പം അതുപോലെ തന്നെ കോളേജുകളിൽ നിന്നപ്പം ബേസിക്കലി ക്ലാസ്സസും നിന്നു. പിന്നെ ഞാൻ തീരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ബട്ട് നമുക്ക് കിട്ടിയ ഏതൊരു കഴിവായാലും നമ്മുടെ ആ ഒരു സേഫ് സോണിലിരുന്ന് നമ്മളത് പരമാവധി നർച്ചർ ചെയ്യുക. പരമാവധി പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് അല്ലേ. പരമാവധി നമുക്ക് കിട്ടിയ എന്ത് ചെറിയ കഴിവായാലും, ഡ്രോയിങ് ആവട്ടെ, ഡാൻസിങ് ആവട്ടെ, എനിത്തിങ്, നമ്മളത് പരമാവധി എന്താ പറയുക പോയി അറ്റൻഡ് ചെയ്ത് എന്താ പറയുക, എനിക്ക് ആ ക്ലാസ് കിട്ടിയില്ല അപ്പോൾ അതോടുകൂടി അയ്യോ ഞാൻ ഇനിയിപ്പോൾ ക്ലാസ്സില്ല, പ്രാക്ടീസ് ഇല്ല, കഴിഞ്ഞു എൻ്റെ കഴിവ്, ഇനി അങ്ങോട്ടില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ ഡൗൺ ആക്കി കളയുന്നത്. ആ ഒരു സമയത്താണ് സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രയത്നിക്കണം. നമുക്ക് വേണ്ടിയുള്ള എവിടെയാണ് നമുക്കൊരു കച്ചിത്തിരുമ്പ് കിട്ടുന്നത്, നമ്മൾ തന്നെ ഇറങ്ങി അന്വേഷിച്ചാൽ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാൻ പറ്റൂ. ക്ലാസിക്കൽ സോങ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ബേസിക്കലി കർണാട്ടിക് അപ്പം എൻ്റെ ഒരു 10th+1 വരെയും കണ്ടിന്യൂ ആയിട്ട് പഠിച്ചെന്ന് പറയാം. എന്നാലും എന്താ പറയുക, ഇടയ്ക്കൊക്കെ നമുക്ക്

അവർക്കും വരുന്ന പഠിത്തത്തിലായാലും എന്ത് കാര്യത്തിലായാലും വരുന്ന മടി എന്ന് പറയുന്ന സംഭവം അല്ലാതെ എന്നെ ഇങ്ങനെ വലിച്ചു നിർത്തിയിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പ്രാക്ടീസ് ഇപ്പോൾ വളരെ കുറവായിരുന്ന സമയത്ത് അത് നല്ലപോലെ ഞാനിങ്ങനെ പെട്ടെന്നൊരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നല്ലപോലെ എന്നെ എഫക്റ്റ് ചെയ്തിരുന്നു പ്രാക്ടീസിൻ്റെ കുറവ്. ഇപ്പോഴും പരമാവധി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പറ്റുമ്പോഴൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്ലാസിക്കൽ ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിച്ചത് കൊടുങ്ങല്ലൂർ സോപാനം ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ കീഴിൽ നിന്നാണ്. മാഷിൻ്റെ അടുത്ത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ, വേറെ അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരൊന്നും എനിക്കില്ല. പിന്നെ ഫിലിം സോങ്സൊക്കെ ചില ഓഡിഷൻസൊക്കെ വരുമ്പോൾ എനിക്ക് പ്രാക്ടീസ് തരാനായിട്ട് ഇപ്പം നമ്മുടെ ഏഷ്യാനെറ്റ് സരിഗമ ഏഷ്യാനെറ്റ് സൂപ്പർ സ്റ്റാർ സംതിങ് എന്തോ പ്രോഗ്രാമൊക്കെ ആയിരുന്നു തോന്നുന്നു. പിന്നെ സരിഗമ പ ജി കേരളത്തിൽ അവരുടെ തന്നെ പ്രാക്ടീസ് കൊടുക്കുന്ന സാറുമാരിരിക്കത്തില്ല. അവിടെ നൌഷാദ് എന്ന് പറയുന്നൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു, മൈലാഞ്ചിയിലൊക്കെ ആ മാഷ് ഉണ്ടായിരുന്നു. നൌഷാദ് മാഷ് എനിക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് മാഷിൻ്റെ കീഴിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ സോപാനം ഉണ്ണികൃഷ്ണ മാഷാണ് എന്നെ കർണാടക എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ മാഷിനെ ഞാൻ ഈ വേളയിൽ ഒത്തിരി ഈ വേളയിൽ നല്ല ഏതൊരു വേദി കിട്ടുമ്പോൾ പാടാൻ കയറുമ്പോഴായാലും ഞാൻ എൻ്റെ ഗുരുവിനെ സ്മരിക്കാറുണ്ട്. എനിക്കെന്താ പറയുക, എൻ്റെ വോയിസ് നർഷ് ചെയ്ത് ഈ ഒരു വിധത്തിലാക്കി തന്നത് മാഷാണ്. എന്താ പറയുക, മാഷിൻ്റെ ആ ഒരു പിന്തുണയും ഹെൽപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഇപ്പോഴും സൗണ്ട് ഇങ്ങനെ ആ പ്രാക്ടീസ് മാഷിൻ്റെ ആ കുറച്ച് വാക്കുകളൊക്കെ കാരണം ഇപ്പോഴും വല്ലപ്പോഴായാലും പ്രാക്ടീസൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും ഡെയിലി എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ പാടാറുണ്ട്. നമുക്കൊരു ക്ലാസിക്കൽ ഒരു സെമി ക്ലാസിക്കൽ സോങ് നമുക്ക് ഒന്ന് കേട്ടിട്ട് വരാം. എൻ്റെ മാഷിനും എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കുമായിട്ട് ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു.

ഓക്കെ, അപ്പം നമ്മളൊരു സെമി ക്ലാസിക്കൽ ഹിറ്റ് സോങ് കേട്ടിട്ട് വന്നിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് എൻ്റെ ഒരു ലൈഫ് ജേർണിയിലത്തെ ഒരു ഇമ്പോർട്ടൻ്റ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഇവൻ്റ് എന്ന് ബിഗ് ഇവൻ്റ് തന്നെ, എന്നെ സംബന്ധിച്ചത് വെരി വെരി ബിഗ് ഇവൻ്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ തന്നെ. ഈ അടുത്ത് റിലീസായ നമ്മുടെ വെരി ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ മൂവി ആയിരുന്നു മെഗാസ്റ്റാർ നമ്മുടെ മമ്മൂട്ടി സാറിൻ്റെ ഭീഷ്മപർവം, അമൽ നീരജ് സാറിൻ്റെ ഡയറക്ഷനിലുള്ള മൂവി. അപ്പോൾ ആ മൂവിയിൽ നമ്മുടെ ജിനു സാർ ഉണ്ടല്ലോ, ജിനു സാർ ഒരു പള്ളിയിലച്ഛൻ്റെ, ഓഫ് കോഴ്സ് അത് മിക്കവരും കണ്ടിട്ടുണ്ടാവും മൂവി. ജിനു സാർ പള്ളിയിലച്ഛനായിരുന്നു, ജിനു സാറിൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് പള്ളിയിൽ കൊയർ പാടുന്ന ഒരു ടീമായിട്ട്, എന്താ പറയുക, ഈശ്വരൻ്റെ സഹായം കൊണ്ട്, ഈ ദൈവാധീനം കൊണ്ടെന്നൊക്കെ പറയാം, എങ്ങനെയൊക്കെയോ ആണ് അതിലേക്ക് ശരിക്കും പറഞ്ഞ അറ്റ് ലാസ്റ്റ് മൊമെൻ്റ് വരെയും തീരെ ഫിക്സ്ഡ് ആയിരുന്നില്ല. അതിൽ വിഷ്വലി എന്താ പറയുക, അതിൻ്റെ ഒരു ഭാഗമാവാനും പറ്റി. ഓൺ വോയിസും നമ്മൾ ആ ഒരു കൊയർ ടീം തന്നെയായിരുന്നു, പാടിയതും നമ്മൾ തന്നെയായിരുന്നു, വിഷ്വലിയും നമുക്കതിലൊരു ചാൻസ് കിട്ടി. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ എന്താ പറയുക, ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു. അതെന്ന് വെച്ചാൽ അമൽ നീരജ് സാറിൻ്റെ ഒരു സ്ക്രീനിൽ വരാനായിട്ട് ഒത്തിരി ഒത്തിരി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല നമുക്ക്. അതിലുപരി എന്താ പറയുക, ഒത്തിരി ഒത്തിരി ആൾക്കാർ എന്താ പറയുക അതിനുവേണ്ടി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ഒന്നൊരു മിന്നായം പോലെയൊക്കെ വന്ന് പോകാൻ വേണ്ടി ഒത്തിരി എഫേർട്ട് എടുക്കുന്നവരുണ്ട് അമൽ നീരജ് സാറിൻ്റെ ഒരു സ്ക്രീൻ അണ്ടറിൽ വരാനായിട്ട്. അപ്പോൾ അത് അതിൽ വന്നത് ഓഫ് കോഴ്സ് അത് ഒന്നാമത്തെ കാര്യം. പിന്നെന്താ പറയുക, പാടാനും കഴിഞ്ഞു, ഒപ്പം നമുക്ക് ആ ഒരു സീനിൽ വിഷ്വലി നമുക്ക് പ്രസൻ്റ് ആവാൻ കഴിഞ്ഞു, അതൊരു വലിയ കാര്യം. പിന്നെ അതിലേക്ക് എത്തിപ്പെട്ട എൻ്റെ ആ ഒരു ജേണി ഞാനൊന്ന് പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഹയർ സെക്കൻഡറി പഠിക്കുമ്പം എൻ്റെ ക്ലാസ്സിലായിരുന്നില്ല കേട്ടോ, കൊമേഴ്സ് ബാച്ചിലായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്, ആളുടെ ഒരു മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ഫ്രണ്ടായിരുന്നു. ആള് എനിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ആളെന്നോട് പറഞ്ഞു, ഈ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട് പറഞ്ഞു, എടാ ഞാനിങ്ങനെ നിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, ഇവളുടെ അണ്ടറിൽ കുറേ ഷോർട്ട് ഫിലിംസിനൊക്കെ കുറേ വോയിസ് കൊടുക്കാനൊക്കെ ആയിട്ട്, ഞാൻ പാട്ട് മാത്രമല്ല ഡബ്ബിങ്ങൊക്കെ ചെയ്യും, അപ്പോൾ നിനക്ക് പാട്ടും എല്ലാം നീ ചെയ്യുമല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയിൽ വരുവാണെങ്കിൽ നിനക്ക് ആ യൂസ്ഫുൾ ആവുമല്ലോടെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന പോലെ ഇവളെ എനിക്ക് നമ്പർ തന്നു. ഓക്കെ, ഇവളെ ഈ പറഞ്ഞ മോഡലിംഗ് ചെയ്യുന്ന ഈ ഫ്രണ്ട് ഇവളെനിക്ക് മെസ്സേജ് അയച്ചു, എടാ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഡേക്ക് ഒരു വോയിസ് എന്തോ ഒരു സംഭവം, ഞാൻ എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കാന്നൊക്കെ പറഞ്ഞ് എനിക്ക് അയച്ചു തന്ന സംഭവം ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അത് എന്തോ ഷോർട്ട് ഫിലിമിലേക്ക് അത് നമ്മൾ അഭിനയിക്കുക കൂടി വേണം, എനിക്ക് അഭിനയിക്കാനൊന്നും തീരെ വശമില്ലാത്ത ഒരാളാണ്, ഇങ്ങനെ വായിട്ടലയ്ക്കാൻ മാത്രം പാടാനും മാത്രമേ എനിക്കറിയത്തുള്ളൂ. അപ്പം ഞാൻ ഇല്ലടാ അതിലേക്ക് ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഓൾറെഡി സാറിന് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു, അപ്പോൾ സാറേ ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞു പോയി. ഓക്കെ, അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു, ഓഗസ്റ്റ് ആയപ്പം എനിക്ക് സാറിൻ്റെ നിന്ന് ജൂലൈ ലാസ്റ്റൊക്കെ ആയപ്പം എനിക്ക് മെസ്സേജ് വന്നു, പെട്ടെന്നായിരുന്നു, എന്താ പറയുക, ഹലോ ഫോർട്ട് കൊച്ചിയിലാണ് ഷൂട്ട് നടക്കുന്നത്, മമ്മൂട്ടി സാറിൻ്റെ ഭീഷ്മപർവം എന്ന മൂവിയിലേക്കാണ്, ഇൻട്രസ്റ്റഡ് ആണോ, ഇത്ര മാത്രമേ മെസ്സേജ് എനിക്ക് നേരിട്ട് വന്നത്. ഞാനപ്പോൾ ഈശ്വര ഇത് ആർക്കോ അയച്ച മെസ്സേജ് മാറിയതാണ്, എനിക്കല്ല എന്നുള്ള എനിക്ക് മനസ്സിലായി. എന്നാൽ അപ്പം തന്നെ സാർ ആരെയാ, എനിക്ക് തന്നെയാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെസ്സേജ് ഇങ്ങനെ അയച്ചു. അപ്പോൾ സാർ മാളവികയല്ലേ, എനിക്കന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ കൺഫർമേഷനായി എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്നുള്ള മനസ്സിലായി. അപ്പോൾ ഞാൻ ആ സാർ, അപ്പം എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ്, ഷൂട്ടിൻ്റെ ആവശ്യത്തിനായിട്ടാണ്, വോയിസും നിങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ വിഷ്വലി. അപ്പം സാർ എനിക്കങ്ങനെ അഭിനയിക്കാനും, പിന്നെ ഞാൻ എന്നെ ഇപ്പം നേരിട്ട് കണ്ടാൽ നേരിട്ട് കാണാതെയാണ് സാറ് മെസ്സേജ് അയക്കുന്നത്, അപ്പോൾ ഒന്നാമത് ഷോർട്ട് ഫിലിംസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല, ഡോക്യുമെൻ്ററീസ് ഒന്നും അല്ലല്ലോ, ഒരു ഫിലിം, അതൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിം, മമ്മൂട്ടി സാറിൻ്റെ ഫിലിം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, സാർ ഞാൻ ആദ്യം അപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, എന്നെ കണ്ടാൽ എത്ര ഏജും ചോദിച്ചു എന്നോട്, എൻ്റെ ഒരു ഫോട്ടോ ഒക്കെ അയക്കാൻ പറഞ്ഞു, അതൊക്കെ അയച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ സാറിനോട് വളരെ ഓപ്പണപ്പായിട്ട് പറഞ്ഞു, സാർ ഞാൻ ആ കാണുന്ന പോലെയല്ല, ഒത്തിരി ഫെയറല്ല ഞാൻ, എനിക്കങ്ങനെ ഹൈറ്റും ഇല്ല, ഞാൻ എൻ്റെ കണ്ട ആ ഒരു ഏജാണ് എല്ലാവരും ചോദിക്കാറില്ല, മാക്സിമം പോയ എയ്ത്തിലാണോ പ്ലസ് വണ്ണിലാണോ ടെൻത്താണോ ഇത്ര വരെ ആ ഒരു റേഞ്ച് വരെ എന്നെ കണ്ടാലേ എല്ലാവരും ചോദിക്കാറുള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞു അതൊന്നും ആലോചിക്കേണ്ട, കാരണം ഇപ്പോൾ ഒത്തിരി ഡെവലപ്മെൻ്റ് ആയി, ഓഫ് കോഴ്സ് അതൊരു കാര്യമാണ്, സിനിമ ആയാലും മോഡലിംഗ് ഇൻഡസ്ട്രിയിലായാലും എല്ലായിടത്തും ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ടല്ലേ, നമ്മുടെ ഇപ്പം ഫെയർനെസ് കൊണ്ടോ നമ്മുടെ എന്താ പറയുക ബോഡി ടൈപ്പ് ബോഡി സ്ട്രക്ചർ എങ്ങനെയാണ് അതൊന്നും വിലയിരുത്തി ഇപ്പം അങ്ങനെ നടക്കുന്നില്ല, ഉണ്ട് ഒരു നടക്കുന്നുണ്ടാവും ഒരു ഭാഗത്ത്, പക്ഷേ ഒത്തിരി ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സാറിങ്ങനെ പറഞ്ഞു അതൊക്കെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അണ്ടറിലിരിക്കും, അവർക്ക് എന്തായാലും ഞാനല്ല തീരുമാനം എടുക്കുന്നത്, അവർക്ക് എന്തായാലും അയച്ചു കൊടുക്കട്ടെ, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ വിത്തിൻ 1 വീക്ക് എനിക്ക് റിപ്ലൈ വന്നു, ഞാൻ സെലക്ട് ആയിരുന്നുള്ളൂ.

വന്നു, പാട്ടൊക്കെ അയച്ചു കൊടുത്തായിരുന്നു. അപ്പൊ അവർക്ക് ഇഷ്ടമായി, ഓക്കെ റെഡിയാണ് ഷൂട്ടിന് വരാ ഒക്കെ എല്ലാം. പിന്നെ ചടപടയെന്നായിരുന്നു വന്നു, നേരിട്ട് കണ്ടു. അപ്പം സാറെനിക്ക് അപ്പം എന്നോട് പറഞ്ഞു, സാറിങ്ങനെ എന്താ പറയുക, ഇത് നമ്മളൊരിക്കലും അങ്ങനെ നമ്മുടെ അപ്പിയറൻസ് കൊണ്ട് നമ്മളൊരിക്കലും നമ്മൾ ആദ്യം തന്നെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക, നമ്മുടെ ബെസ്റ്റ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക. പാട്ട് പാടുന്നതായാലും തനിക്ക് തൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന തനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അപ്പം അത് നമ്മൾ പറയാം. അല്ലാണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ പാട്ട് പാടുമൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് അതൊന്നും ഒരിക്കലും എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അതൊന്നും ഒരു നെഗറ്റീവ് ക്വാളിറ്റി അല്ല നമ്മുടെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എത്തിപ്പെട്ടത്. പിന്നെ അറ്റ് ലാസ്റ്റ് ആണ് അറിയുന്നത്, എനിക്ക് മെസ്സേജ് അയച്ച് എന്നോട് ഇങ്ങനെ ഓക്കെ ഞാൻ ഓക്കെ ആണ് ഇതിന് വന്നോളൂ, ഷൂട്ടിന് വന്നോളൂ എല്ലാം ഇതൊക്കെ പറഞ്ഞ് എന്നെ ഓക്കെ ആക്കി എടുത്ത ഈ സാറാണ് ഇതിൻ്റെ റൈറ്റർ എന്ന്, ദേവദത്തൻ എന്നാണ് സാറിൻ്റെ പേര്, ദേവദത്തൻ ആൻഡ് അമൽ നീരജ് സാറിൻ്റെ ആണ്. അപ്പോൾ ദേവദത്തേട്ടൻ മൂലമാണ് ഞാനെങ്ങനെ ഭീഷ്മപർവ്വത്തിൻ്റെ ഒരു ചെറിയ സ്ക്രീൻ പ്രസൻസ് എനിക്ക് എന്താ പറയുക അതിൽ നിൽക്കാൻ എനിക്കൊരു ആ ഒരു ഫ്രെയിമിൽ, അമൽ നീരജ് സാറിൻ്റെ ആ ഒരു ഫ്രെയിമിൽ നിൽക്കാൻ ഭാഗ്യം കിട്ടി. ആദ്യം തന്നെ ദേവദത്തേട്ടന് വലിയൊരു ബിഗ് ബിഗ് താങ്ക്സ് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ ഫ്രണ്ട് കാവ്യ എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് കേട്ടോ, അവൾ വഴിയാണ് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. കാവ്യയ്ക്കും ഞാൻ എൻ്റെ വലിയൊരു താങ്ക്സ് എന്താ പറയുക ഈ ഒരു വേദി കൂടെ ഞാൻ അറിയിക്കുവാണ്. അപ്പോൾ അതാണ് ലൈഫ് ജേണിയിലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളിട്ട് ഷെയർ ചെയ്തത്. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു സൂപ്പർ മെലഡി കേൾക്കാം. നമ്മുടെ എ ആർ റഹ്മാൻ സാറിൻ്റെ അടുത്തൊരു ലെജൻഡ് ഇൻ മ്യൂസിക് ഡയറക്ഷനാണ് എ ആർ റഹ്മാൻ സാർ. എ ആർ റഹ്മാൻ സാറിൻ്റെ ബോംബെ എന്ന മൂവിയിലത്തെ ഒരു വളരെ മനോഹരമായൊരു മെലഡി ഉയരെ എന്നൊരു സോങ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: ഇവിടെ ഷെയർ ചെയ്ത എൻ്റെ എല്ലാ ലൈഫ് ഇവൻസും ഓരോ ചെറിയ ചെറിയ ഇൻസിഡൻസും എല്ലാവർക്കും ഇത്തിരിയെങ്കിലും എന്താ പറയുക എൻഗേജ്ഡ് ആയിട്ടൊന്ന് കേട്ടിരിക്കാൻ തോന്നി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ പറയുക, ഞാൻ എൻ്റെ വെരി ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ട് ഇങ്ങനെ പാട്ടൊക്കെ ചെയ്യുന്നത് ഫോർ ദ വെരി ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് എന്താ പറയുക ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഒപ്പം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തീരെ റിലാക്സ്ഡ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് ഒരു വേദി സമ്മാനിച്ച എൻ്റെ ഫ്രണ്ട് ആവ്രിലിനും, പിന്നെ ആവ്രിൽ എനിക്ക് എന്താ പറയുക ഇവിടെ ടാനിയ മാം എന്ന് പറയുന്ന ഒരു മാമിനെ കണക്ട് ചെയ്ത് തന്നിരുന്നു. മാമിനോടും റേഡിയോ കൊച്ചി 90 FM എല്ലാ എന്താ പറയുക എല്ലാ വ്യക്തികളോടും ഞാൻ എൻ്റെ നന്ദി ഇവിടെ അറിയിക്കുന്നു. ഒപ്പം തന്നെ എന്താ പറയുക ഇനിയും ഒരുപാട് ഒരുപാട് പ്രോഗ്രാംസൊക്കെ റേഡിയോ കൊച്ചിയിൽ എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഷോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ എവ്രി വൺ.
1: കലാപ്രബോധിനി.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

തൊട്ടുകളിക്കണ കടലിൻകുട്ടികളക്കരമുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകളവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം കാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തുമൃത്തി കാരിത്തക്കിളി നാട്ടിളി മുക്കിളി പൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരമുത്തുകണക്കൊരു കൊച്ചുകിടാ

ഉള്ളത്തിലും ആടമ്പാനത്തോണികൾ ഒഴുകി തുള്ളി കുറഞ്ഞു കൊടും വിരി കൊണ്ടൊരു താളത്തരികിട തിമൃതത്തെ തുറകളിരുന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോത്തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോത്തിക്കരി നല്ലത് പാടി തണ്ടട് വലയട് പറയട് വടമെട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടട് വലയട് പറയട് വടമെട്

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

പരിസരമറിയാതോരു ചാപല്യം പലകുറി തുടരുമിതതിസരസം ആരിങ്ങ പ്രണയികളുടെ ചരിതം ഓരങ്കിൽ മനസ്സിനു ലഹരിമയം സർവാംഗം മദരസലയ സുഖതം ആനന്ദം ആത്മനിർവൃതിയടഞ്ഞിടുന്നൊരതിധന്യമായ നിമിഷങ്ങളെ വരിക ഹംസതൂലികമെടഞ്ഞ ശയ്യകളിൽ ഒരു പിടി മധുരവും അനിതര

0: പൂമുഖത്തൊരു കാവടിയാട്ടം,
1: സുന്ദരം സുരഭിനം സുഖലാളനം, എന്റെ നെഞ്ചിലെ പൂമുഖത്തൊരു കാവടിയാട്ടം.
2: പ്രണയവസന്തം
0: തളിരണിയുമ്പോൾ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന സ്പെഷ്യൽ ഡ്രൈവിൽ എറണാകുളം റൂറൽ ജില്ലയിൽ ആകെ 90 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 100 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ 5 റിമാൻഡ് ചെയ്തു. MDMA, കഞ്ചാവ്, കഞ്ചാവ് BD, ഹെറോയിൻ, ഹാഷിഷ് എന്നിവയെല്ലാം പിടിച്ചെടുത്തതിലുണ്ട്. ലഹരിമരുന്ന് ചെറിയ അളവിൽ കൈവശം വെച്ചതിന് 40 കേസുകളിലായി 40 പേരെ അറസ്റ്റ് ചെയ്തു. NDPS ആക്ട് പ്രകാരം 20 കേസുകളിലായി 25 പേരാണ് അറസ്റ്റിലായത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് 18 കേസുകളിലായി 18 പേരെയും അറസ്റ്റ് ചെയ്തു. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, വാഹനങ്ങൾ, ഹോട്ടലുകൾ, ലോഡ്ജുകൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലും പരിശോധന നടന്നു. വരും ദിവസങ്ങളിലും സ്പെഷ്യൽ ഡ്രൈവുകൾ തുടരും. ലഹരിമരുന്ന് കേസിൽ പിടിയിലായി പുറത്തിറങ്ങിയ യുവാക്കൾ വീണ്ടും അതേ കേസിൽ അറസ്റ്റിലായി. ചേരനെല്ലൂർ ഇടയക്കുന്നം സ്വദേശി അമൽ ജോർജ് ആണ് വീണ്ടും 14.63 ഗ്രാം MDMA പിടിയിലായത്. കൂട്ടത്തിൽ വടക്കേക്കര പാലിത്തുരുത്ത് സ്വദേശി അഭിജിത്തും കൊച്ചി സിറ്റി ഡാൻസഫ് സംഘത്തിന്റെ പിടിയിലായി. ഇതിനു മുൻപ് പിടിയിലായത് കൃത്യം 1 മുമ്പായിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയിട്ട് 3 ആയതേയുള്ളൂ. അമൽ കച്ചവടത്തിന്റെ കാര്യങ്ങൾ നോക്കിയപ്പോൾ അഭിജിത്തിനായിരുന്നു പണമിടപാടിന്റെ ചുമതല. സിനിമ, മെഡിക്കൽ രംഗത്ത് ഉൾപ്പെടെ ലഹരിമരുന്ന് എത്തിക്കുന്നതിൽ ഇവർക്ക് മുഖ്യ പങ്കുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. പണമിടപാടുകൾ അടക്കം പരിശോധിച്ചു വരികയാണെന്നും ആർക്കൊക്കെ ലഹരി എത്തിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷമേ പറയാൻ സാധിക്കൂവെന്നും പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. പെരുമ്പാവൂരിൽ 1 കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പോലീസ് പിടിയിലായി. വെസ്റ്റ് ബംഗാൾ മൂർഷിദാബാദ് സ്വദേശിയാണ് പെരുമ്പാവൂർ ASPയുടെ പ്രത്യേക അന്വേഷണ സംഘവും കുറുപ്പുംപടി പോലീസും ചേർന്ന് പിടികൂടിയത്. ഒഡീഷയിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത്. ഇരിങ്ങോൾ വൈദ്യശാലപ്പടി ഭാഗത്ത് വീട് വാടകയ്ക്കെടുത്ത് കഞ്ചാവ് വിൽപ്പന നടത്തി വരികയായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലായിരുന്നു വിൽപ്പന. കുറച്ചു നാളുകളായി അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ഷോറൂമിൽ ബൈക്ക് വാങ്ങാനെന്ന വ്യാജേന എത്തിയ യുവാവ് 1.5 ലക്ഷത്തിലേറെ രൂപ വിലയുള്ള ആഡംബര ബൈക്കുമായി കടന്നു. ആലുവ 3 റോഡിൽ അസിസി കവലയിലെ സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. സ്ഥാപനത്തിലെ ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് യുവാവ് എത്തിയത്. ബൈക്ക് വാങ്ങാനെത്തിയതാണെന്ന് പറഞ്ഞപ്പോൾ സ്ഥാപനത്തിന്റെ സഹ ഉടമ യുവാവിനെ പല വിലയുള്ള ബൈക്കുകൾ കാട്ടിക്കൊടുത്തു. തുടർന്ന് ടെസ്റ്റ് ഡ്രൈവ് എന്ന പേരിൽ KL 35K 83 54 നമ്പർ ബൈക്ക് ഓടിക്കാനെടുത്തു. സ്ഥാപനത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ മാത്രമേ ടെസ്റ്റ് ഡ്രൈവ് അനുവദിക്കാറുള്ളൂ. എന്നാൽ പെട്ടെന്ന് പുറത്തേക്ക് ഓടിച്ചുപോയ യുവാവ് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോതമംഗലത്തെ സ്വകാര്യ ബസിന്റെ തുറന്നിട്ട വാതിലിലൂടെ പുറത്തേക്ക് തെറിച്ചു വീണ കന്യാസ്ത്രീ മരിച്ചു. ബസ് വളവ് തിരിയുമ്പോൾ മുൻവാതിലിലൂടെ റോഡിലേക്ക് തലയിടിച്ചു വീണ സിസ്റ്റർ ഹെയ്സ്ലെറ്റ് പൂത്തേട്ടാണ് മരിച്ചത്. 56 ബസിൽ നിറയെ യാത്രക്കാരായതിനാൽ വാതിലിനരികിലെ നിൽക്കുകയായിരുന്നു ഇവർ. SD സന്യാസ സമൂഹം കോതമംഗലം സെന്റ് വിൻസെന്റ് പ്രോവിൻസ് അംഗമാണ്. കോതമംഗലം സെന്റ് ജോർജ്, വെളിയേൽച്ചാൽ സെന്റ് ജോസഫ്, ഊനുകൾ, ലിറ്റിൽ ഫ്ലവർ സ്കൂളുകളിൽ അധ്യാപികയും വിവിധ മഠങ്ങളിൽ പ്രൊവിൻഷ്യൽ കൌൺസിലറും മദർ സുപ്പീരിയറുമായിരുന്നു. വാഴക്കുളം കോതമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന റെജിമോൻ ബസ് കസ്റ്റഡിയിലെടുത്ത പോലീസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തു. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും ബസിന്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ നൽകുമെന്നും ജോയിന്റ് RTO അറിയിച്ചു. MC റോഡിൽ കാലടി പാലത്തിലെ ഗതാഗത കുരുക്കിൽ ഹൃദയാഘാതമുണ്ടായ കാർ യാത്രികനെ സമീപത്തുണ്ടായിരുന്ന ഏഞ്ചൽ ബസ്സിലുണ്ടായിരുന്ന നഴ്സുമാർ ഓടിയെത്തി CPR നൽകി രക്ഷിച്ച സംഭവം ശ്രദ്ധ നേടി. ട്രാഫിക് ബ്ലോക്കിലൂടെ ഓടി നടന്ന് ആരോഗ്യ പ്രവർത്തകർ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ച നാട്ടുകാരൻ രഞ്ജിത്തിന്റെ ഇടപെടലാണ് നിർണായകമായത്. പെരുമ്പാവൂർ പള്ളിക്കവല ഹൈദരാലി ജംഗ്ഷനിൽ

ചിരക്കക്കുടി സി സിനാജാണ് അത്യാഹിതം നേരിട്ടത്. സ്വന്തമായി വാഹനം ഓടിച്ച് ആശുപത്രിയിലേക്കുള്ള യാത്രയിലായിരുന്നു ഇദ്ദേഹം. നാട്ടുകാരുടെ സഹായത്തോടെ അതിവേഗത്തിൽ ആശുപത്രിയിലെത്തിക്കാനായതും രക്ഷയ്ക്ക് കാരണമായി. കൊരട്ടി അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിലെ നഴ്സ് അഞ്ജലി ബൈജു, കാലടി സ്വദേശിനിയും കോതമംഗലം മാർ ബസേലിയസ് നഴ്സിംഗ് കോളേജിലെ അവസാന വർഷം BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയുമായ ആർദ്ര രാജ എന്നിവരാണ് രക്ഷകരായത്. പെരുമ്പാവൂർ ഭാഗത്തേക്കുള്ള കുരുക്കിൽപ്പെട്ട് കിടന്ന ഏഞ്ചൽ ബസിന് സമീപത്തെത്തി ആരോഗ്യ പ്രവർത്തകർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ സഹായിക്കണമെന്ന് രഞ്ജിത്ത് അഭ്യർത്ഥിച്ചു. ഉടൻ തന്നെ അഞ്ജലിയും ആർദ്രയും ബസിൽ നിന്നിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തി. അപ്പോഴേക്കും സഹായത്തിനുണ്ടായിരുന്നു മുഹമ്മദ് അലി. ഓണംപള്ളി മുസ്ലിം ജമാഅത്തിന്റെ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസിൽ അഞ്ജലിയും കയറി. അങ്കമാലിയിലെ ആശുപത്രിയിൽ എത്തുന്നതുവരെ CPR തുടർന്നു. അങ്കമാലി LF ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സിനാജ് അപകടനില തരണം ചെയ്തു. പറവൂരിൽ നിന്ന് ആലുവയിലേക്ക് വരുന്നതിനിടെ ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരനെ KSRTC ജീവനക്കാർ മിന്നൽ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചു. ഈ ആഴ്ച ആദ്യമാണ് സംഭവം. പറവൂർ വെടിമറ തോപ്പിൽ പറമ്പിൽ ബഷീറിനെയാണ് ആലുവ KSRTC ഡിപ്പോയിലെ ഡ്രൈവർ MR ഷിബിയും കണ്ടക്ടർ T അജികുമാറും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. പറവൂരിൽ നിന്ന് പുറപ്പെട്ട ബസ് മറിയപ്പടിയിലെത്തിയപ്പോഴാണ് ബഷീർ കുഴഞ്ഞു വീണത്. ഉടൻ ബസ് ലൈറ്റുകളെല്ലാം തെളിച്ച് ഹോൺ മുഴക്കി ആലുവ നജാത്ത് ആശുപത്രിയിലേക്ക് കുതിച്ചു. ഇതിനിടെ വിവിധ സ്റ്റോപ്പുകളിൽ ഇറങ്ങേണ്ട യാത്രക്കാർ ഡ്രൈവർക്കും കണ്ടക്ടർക്കും പൂർണ്ണ പിന്തുണ നൽകി രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹകരിച്ചു. പ്രഥമ ശുശ്രൂഷ നൽകിയതോടെ അപകടനില തരണം ചെയ്ത ബഷീറിനെ പിന്നീട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഇദ്ദേഹം അപകടനില തരണം ചെയ്തു. അന്തരിച്ച പ്രശസ്ത തിരകഥാകൃത്തും ചലച്ചിത്ര അധ്യാപകനും പ്രഭാഷകനുമായിരുന്ന ജോൺ പോളിന്റെ ഭാര്യ ഐഷ എലിസബത്ത് ജോൺ പോൾ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. കഴിഞ്ഞയാഴ്ച കടവന്ത്ര ജംഗ്ഷനിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 9 അന്ത്യം സംസ്കാരം നടത്തി. മൂവാറ്റുപുഴ ഏനനല്ലൂർ സ്വദേശികളായ ജിനുവിന്റെയും നിമ്മിയുടെയും മകളായ മിയ മറിയം ജിനുവിന് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവവും ഗുരുതരവുമായ ജനിതക രോഗത്തിന്റെ ചികിത്സയ്ക്കുള്ള ധനം സമാഹരിക്കാൻ നാട് കൈകോർത്തു. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ 16 കോടിയിലധികം രൂപ വില വരുന്ന ജീൻ തെറാപ്പി മരുന്ന് വിദേശത്ത് നിന്ന് എത്തിക്കണമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയതോടെ കുടുംബം കടുത്ത ആശങ്കയിലായിരുന്നു. കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം ഡോക്ടർ സ്മിലു മോഹൻലാലിന്റെ മേൽനോട്ടത്തിലാണ് നിലവിൽ കുഞ്ഞിന്റെ ചികിത്സ നടക്കുന്നത്. ചികിത്സയ്ക്ക് ആവശ്യമായ തുക ലഭ്യമായതോടെ സഹായിച്ച എല്ലാ നല്ലവരായ മനുഷ്യർക്കും മിയയുടെ മാതാപിതാക്കൾ കണ്ണീരോടെ നന്ദി പറഞ്ഞു. വൈദ്യുതി തൂണിൽ കയറി ജോലി ചെയ്യുന്നതിനിടെ ബോധരഹിതനായ വൈദ്യുത വകുപ്പ് ജീവനക്കാരനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. കോതമംഗലം നങ്ങേലിപ്പടി നായിക്കമാവുടി യൂനസ് എന്നയാളുടെ വീട്ടിലേക്ക് സർവീസ് ലൈൻ വലിക്കുന്നതിനായി വൈദ്യുത തൂണിൽ കയറിയ ലൈൻമാൻ ഹസൻ ബോധരഹിതനായി പോസ്റ്റിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ സേനാംഗങ്ങൾ ലാഡർ ഉപയോഗിച്ച് ഹസനെ സുരക്ഷിതമായി താഴെ ഇറക്കി സേനയുടെ ആംബുലൻസിൽ കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ എത്തിച്ചു. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ യൂത്ത് വിങ് സംഘടിപ്പിക്കുന്ന KTGA യൂത്ത് പ്രീമിയർ ലീഗ് സീസൺ 3 ലോഗോ പ്രകാശനം ചെയ്തു. സെപ്റ്റംബറിൽ പുതുച്ചേരിയിൽ നടക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾക്കാണ് ഇതോടെ തുടക്കമായത്. ഓട്ടോ ക്ലോത്തിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ S പോത്തിരാജ്, മാനേജിംഗ് ഡയറക്ടർ വർഷ പോത്തി ശിവശങ്കരൻ, ഓട്ടോ ബ്രാൻഡ് DGM സന്തോഷ് കുമാർ എന്നിവർ ചേർന്നാണ് ലോഗോ പ്രകാശനം ചെയ്തത്. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കേരള ജ്വല്ലറി ഇന്റർനാഷണൽ പ്രദർശനമേള July 3, 4, 5 അങ്കമാലി അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നു. 3 രാവിലെ 10 മന്ത്രി PC വിഷ്ണുനാഥ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. 4 രാവിലെ 11 സ്വർണ വ്യാപാരികളും പോലീസ് റിക്കവറിയും വിഷയത്തിൽ സെമിനാർ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. തൃപ്പൂണിത്തുറയിൽ എരൂർ പുതിയ റോഡിൽ നിന്ന് ഇരുമ്പനം റോഡിലേക്കും ആസാദ് ഞാണംതുരുത്ത റോഡിലേക്കുമുള്ള റെയിൽവേ ക്രോസുകളിലെ ടൈലുകൾ പല തട്ടിലായതോടെ യാത്രക്കാരുടെ ജീവന് കടുത്ത ഭീഷണിയാണ് എന്ന് വാർത്തകൾ. അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കാത്തതുമൂലം ഈ ഭാഗത്തെ കട്ടകൾ ഇളകിയതും കൂർത്ത കല്ലുകൾ നിറഞ്ഞും കിടക്കുകയാണ്. മുൻപ് റെയിൽവേ അധികൃതർ ഈ ഭാഗം ടാർ ചെയ്തിരുന്നെങ്കിലും പിന്നീട് അത് കുത്തിപ്പൊളിച്ച് അലക്ഷ്യമായി ഇട്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിൽ പല തട്ടുകളായി നിൽക്കുന്ന കട്ടകൾക്കിടയിലൂടെ വണ്ടി വെട്ടിച്ചെടുക്കേണ്ട അവസ്ഥയിലാണ്. കൂർത്ത കല്ലുകളിലും തകർന്ന കട്ടകളിലും ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞു വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് പതിവാണ്. റെയിൽവേ ക്രോസിലെ തകർന്ന ഭാഗങ്ങൾ എത്രയും വേഗം പുനർനിർമ്മിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ബജറ്റിൽ പ്രഖ്യാപിച്ച പാലാ എറണാകുളം സൂപ്പർഫാസ്റ്റ് ഹൈവേ കുറുവിലങ്ങാട് വഴി വേണമെന്ന് നിർദ്ദേശം ഉയരുന്നു. പാതയുടെ രൂപരേഖ തയ്യാറാക്കിയിട്ടില്ല. ഏറ്റവും ദൂരം കുറഞ്ഞ പാത തെരഞ്ഞെടുക്കുകയാണ് ലക്ഷ്യം. കോഴ പാലാ റോഡ് ഹൈവേ ആയി വികസിപ്പിച്ചാൽ ഒട്ടേറെ മേഖലകൾക്ക് പ്രയോജനം ലഭിക്കും. പാലായിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരത്തിൽ എക്സ്പ്രസ് വേ നിർമ്മിക്കുന്ന പദ്ധതിയാണിത്. പാലാ കോഴ റോഡ് വികസനം നടപ്പായാൽ കാർഷിക മേഖലയ്ക്കും തീർത്ഥാടന ടൂറിസത്തിനും വലിയ സാധ്യത തെളിയുമെന്ന് വിലയിരുത്തുന്നു.
ഏകദേശം 50 മുതൽ 55 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ നിർദ്ദിഷ്ട അലൈൻമെന്റ്

പാല കുറവിലങ്ങാട് പിറവം തിരുവാങ്കുളം വഴി എറണാകുളത്തെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് വിഭാവനം ചെയ്യുന്നത്. ഹൈവേ നിലവിൽ വന്നാൽ പാലായിൽ നിന്ന് എറണാകുളത്തേക്ക് 45 അല്ലെങ്കിൽ 50 മിനിറ്റിനുള്ളിൽ എത്താം. മധ്യ കേരളത്തിൽ പുതിയ വ്യവസായ ഇടനാഴി രൂപപ്പെടും. മേഖലയിലുള്ളവർ പറയുന്നു. കൊച്ചി കോർപ്പറേഷൻ തെരുവ് നായ്ക്കളെ പിടിക്കാൻ ആളെ കിട്ടാതെ പ്രതിസന്ധി നേരിടുന്നു എന്ന് വാർത്തകൾ. കഴിഞ്ഞ 6 മാസത്തിനിടെ കോർപ്പറേഷൻ 2 തവണ അഭിമുഖത്തിന് വിളിച്ചെങ്കിലും ഒരാൾ പോലും താൽപര്യം പ്രകടിപ്പിച്ചെത്തിയില്ല. അടുത്തയാഴ്ച വീണ്ടും അഭിമുഖം വിളിച്ചിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലാണ് 4 ജീവനക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടരുന്നത്. ഇത് ഒട്ടും ആകർഷകമല്ലാത്തതിനാലാണ് പുതുതായി ആളുകൾ എത്താത്തതെന്ന് കഴിഞ്ഞ കൌൺസിൽ യോഗത്തിൽ അഭിപ്രായമുയർന്നു. മിക്ക മേഖലകളിലും തെരുവ് നായ ശല്യം രൂക്ഷമാണ്. കുറഞ്ഞത് 10 പേരെയെങ്കിലും അധികൃതമായി റിക്രൂട്ട് ചെയ്താലേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ആരോഗ്യ സമിതി അംഗവും പൊന്നുരുന്നി കൌൺസിലറുമായ MX സെബാസ്റ്റ്യൻ പറഞ്ഞു. തെരഞ്ഞെടുക്കുന്നവർക്ക് മൃഗസംരക്ഷണ വകുപ്പ് പരിശീലനം നൽകുന്നുമുണ്ട്. കോതമംഗലത്തെ കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിൽ 1 മാസത്തിലേറെയായി ഭീതി വിതച്ച ആനയെ മയക്കുവെടിവെച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം 4:45 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ആനയെ വെട്ടംപാറ വനത്തിലേക്ക് തുറന്നുവിട്ടു. ആന ഇനി ജനവാസ മേഖലയിലേക്ക് കടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമാകും അടുത്ത നടപടികൾ. രാവിലെ ആരംഭിച്ച 9 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് മയക്കു വെടിവെക്കാൻ സാധിച്ചത്. തുടർന്ന് മയങ്ങി നിന്ന ആനയുടെ കീഴ്ത്താടിയിലുള്ള പരിക്കിന് ചികിത്സ നൽകി. കോതമംഗലം മേഖലയിൽ സ്ഥിരമായി ജനവാസ മേഖലകളിൽ ഇറങ്ങി വൻതോതിൽ കൃഷിനാശം വരുത്തുകയും പകൽ സമയങ്ങളിൽ പോലും സ്കൂൾ ബസ് ഉൾപ്പെടെ തടഞ്ഞ് ജനങ്ങളുടെ ജീവനെ ഭീഷണിയാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ അടിയന്തര നടപടി ഉണ്ടായത്. നേരത്തെ ആനയെ പിടികൂടാത്തതിനെതിരെ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഷിബു തെക്കുംപുറം MLA നിയമസഭയിൽ വിഷയം ഉന്നയിച്ചു. വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ നിർദ്ദേശപ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ആനയെ മയക്കുവെടി വയ്ക്കാനും ചികിത്സ നൽകാനും ഉത്തരവിടുകയായിരുന്നു. കുട്ടമ്പുഴ പിണവൂർക്കുടി ആദിവാസി ഉന്നതിയിൽ വീടുകളോട് ചേർന്ന ഷെഡുകൾ ആനക്കൂട്ടം തകർത്തു. ഉന്നതിയിലെ ആനന്ദംകുടി ഭാഗത്ത് താമസിക്കുന്ന ആഞ്ഞിനിമൂട്ടിൽ സന്തോഷ്, വത്സല രവി എന്നിവരുടെ വീടുകൾക്ക് സമീപത്തെ ഷെഡുകളാണ് നശിപ്പിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 5 സംഭവം. ആനപ്പേടി കാരണം നിർമ്മാണം പൂർത്തിയാകാത്ത വീട്ടിലാണ് സന്തോഷും കുടുംബവും താമസിക്കുന്നത്. ആഹാരം പാകം ചെയ്യാനും വിറക് സൂക്ഷിക്കാനും മറ്റുമായി വീടിനോട് ചേർന്ന് നിർമ്മിച്ച ഷെഡും കുടിവെള്ള ടാങ്കും നിരവധി പാത്രങ്ങളും മറ്റും ആനക്കൂട്ടം നശിപ്പിച്ചു. സമീപ ദിവസങ്ങളിലായി 3-ാമത്തെ പ്രാവശ്യമാണ് ആന വീടിന് സമീപത്ത് എത്തുന്നതെന്ന് ഷിജി പറഞ്ഞു. വൈപ്പിൻകരയിൽ തെരുവോരങ്ങൾ കീഴടക്കിയ നായ്ക്കളുടെ ശല്യം വളർത്തുമൃഗങ്ങളെയും കോഴി, താറാവ് എന്നിവകളെയും കൊന്നു നശിപ്പിക്കുന്നിടം വരെ നെത്തി നിൽക്കുന്നു എന്ന് പരാതി. വൈപ്പിൻകരയുടെ വടക്കൻ മേഖലയിൽ സംസ്ഥാന പാതയിലും പൊതുസ്ഥലങ്ങളിലും മാർക്കറ്റുകളിലും ക്ഷേത്ര മൈതാനങ്ങളിലും ബീച്ചുകളിലും തെരുവ് നായ്ക്കളെ ഭയന്ന് ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു പഞ്ചായത്തിലും ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ട നടപടികളെക്കുറിച്ച് ഗൌരവമായ ആലോചനകളൊന്നും നടക്കുന്നില്ല. പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന തെരുവ് നായ്ക്കളുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ഇളവുകൾ പ്രഖ്യാപിച്ച സാഹചര്യം ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കൊച്ചി ലക്ഷദ്വീപ് കവരത്തിയിലെ വാട്ടർ ഡ്രോമിൽ വച്ച് ബോട്ടിൽ തട്ടിയതിനെ തുടർന്ന് ചിറകിന് കേടുപാടുണ്ടായ സീപ്ലെയിൻ കൊച്ചിയിലെത്തിച്ചു. വിമാനം പറത്തുന്നതിനുള്ള അനുമതി June 25 വ്യാഴാഴ്ച വൈകിട്ടോടെ DGCA നൽകിയിരുന്നു. എന്നാൽ മാനദണ്ഡങ്ങൾ പ്രകാരം സൂര്യ അസ്തമനത്തിന് ശേഷം ടേക്ക് ഓഫ് ചെയ്യാൻ സീപ്ലെയിനിന് അനുമതിയില്ലാത്തതിനാൽ പറക്കൽ 26 രാവിലത്തേക്ക് മാറ്റുകയായിരുന്നു. രാവിലെ 10 കവരത്തിയിൽ നിന്ന് പറന്നുയർന്ന വിമാനം 11:30 കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലിറങ്ങി. വിമാനത്തിന്റെ മലയാളി പൈലറ്റ് ക്യാപ്റ്റൻ അരുൺ ഗോപാണ് വിമാനം പറത്തിയത്. ബോട്ടിൽ തട്ടി ചുളുങ്ങിയ ചിറകിന്റെ ഭാഗം പൂർണ്ണമായി മാറ്റി പുതിയത് വയ്ക്കും. സീപ്ലെയിനിന്റെ നിർമ്മാതാക്കൾ നൽകുന്ന മാർഗരേഖ പ്രകാരമായിരിക്കും അറ്റകുറ്റപ്പണികൾ. പണി പൂർത്തിയായി കഴിഞ്ഞ് DGCA പരിശോധന നടത്തും. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ജൂലൈ ആദ്യവാരം കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുമെന്നാണ് സൂചന. കൊച്ചി ലക്ഷദ്വീപ് സർവീസിനായുള്ള സ്കൈഹോപ്പ് ഏവിയേഷൻ കമ്പനിയുടെ സീപ്ലെയിൻ June 22 തിങ്കളാഴ്ചയാണ് കവരത്തിയിൽ വെച്ച് ബോട്ടിൽ തട്ടിയത്. പരിശീലന പറക്കലിന്റെ ഭാഗമായി വിമാനം പറത്തിയിരുന്ന ഫസ്റ്റ് ഓഫീസർ കവരത്തി ജെട്ടിൽ വിമാനം കെട്ടിയിട്ട് പുറത്തിറങ്ങിയതിന് പിന്നാലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ കയർ പൊട്ടി ഒഴുകുകയും ചിറക് ബോട്ടിൽ തട്ടുകയുമായിരുന്നു. ഫസ്റ്റ് ഓഫീസറുടെ സമയോചിതമായ ഇടപെടലിൽ വിമാനം സുരക്ഷിത അകലത്തേക്ക് നീക്കിയതിനാലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവായത്. അരൂർ തുറവൂർ ഉയരപ്പാതയിൽ തടസ്സപ്പെട്ട് കിടന്ന 24 പില്ലറിന്റെ ചട്ടക്കൂട് സ്ഥാപിച്ചു. 110 kV വൈദ്യുതി ലൈനുകൾ ഉയരപ്പാതയുടെ മുകളിൽ കൂടി കടന്നു പോകുന്നതിനാൽ അരൂർ പള്ളി കവലയിലും പില്ലർ 24 ഉയരപ്പാത നിർമ്മാണം അനിശ്ചിതമായി നിലച്ചിരുന്നത്. വൈദ്യുതി വകുപ്പിന്റെ അനുമതി ഇല്ലാത്തതിനാലാണ് പണി തടസ്സപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈദ്യുതി പ്രസരണ ലൈനിൽ താൽക്കാലികമായി ടവറുകൾ സ്ഥാപിച്ച് 963 m ഉയരത്തിൽ എമർജൻസി റീസ്റ്റോറേഷൻ സിസ്റ്റം ചാർജ് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വൈദ്യുതി വകുപ്പിന്റെ അനുമതി ലഭിച്ച് പണി ആരംഭിച്ചത്. ഇനി 25, 26, 27 പില്ലറുകൾക്ക് മുകളിൽ ഗഡറുകൾ കയറ്റി പാതി വഴിയിൽ തടസ്സപ്പെട്ട മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും.
ക്രെയിനുകളുടെ സഹായത്തോടെയാണ് ചട്ടക്കൂട് ഉയർത്തി സ്ഥാപിച്ചത്. തുടർന്ന്

14 ഗർഡറുകൾ 3 ഭാഗങ്ങളിലായി സ്ഥാപിക്കണം. ഇതിന് മുകളിലായാണ് മേൽപ്പാലം യാഥാർത്ഥ്യമാവുക. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ ഭാഗികമായി നിർമ്മിച്ച കാനയ്ക്ക് റോഡുമായി ഉയരവ്യത്യാസം വന്നത് വിമർശനങ്ങൾക്ക് കാരണമായി. ഇവിടെ വാഹനങ്ങൾ കയറ്റുന്നതിനും ഏറെ പ്രയാസമാണ് നേരിടുന്നത്. അരൂർ പെട്രോൾ പമ്പിന് സമീപമുള്ള കാനയുടെ ഉയരക്കൂടുതൽ മൂലം ഇന്ധനമടിക്കാൻ കയറിയ ലോറി ഇവിടെ കുടുങ്ങിയ സംഭവവും ഉണ്ടായി. പമ്പിലേക്ക് കയറുന്നതിനായി കാനയോട് ചേർന്ന് റാമ്പ് സ്ഥാപിച്ചിട്ടും പ്രയോജനമില്ലാത്ത അവസ്ഥയാണെന്നാണ് ആക്ഷേപം. കലവൂരിലേക്ക് പോവുകയായിരുന്ന 12 വീലുകളുള്ള മൾട്ടി ആക്സിൽ ചരക്ക് ലോറിയാണ് ഇന്ധനം നിറച്ച് തിരികെ ദേശീയപാതയിലേക്ക് ഇറങ്ങും വഴി കാനയ്ക്ക് മുകളിൽ അടിഭാഗം തട്ടി കുടുങ്ങിയത്. ഒരു മാസം മുൻപ് തടി കയറ്റി വന്ന ലോറിയും ഇത്തരത്തിൽ ഇതേ പമ്പിന് മുന്നിലെ കാനയിൽ കുടുങ്ങിയിരുന്നു. എറണാകുളം പൊന്നുരുന്നിയിലെ പുതിയ റെയിൽവേ സ്റ്റേഷൻ പദ്ധതി ശുപാർശയിൽ പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം റെയിൽവേ വെട്ടിക്കുറച്ചത് ആശങ്കകൾക്ക് കാരണമായി. പുതിയ സ്റ്റേഷനിൽ 6 പ്ലാറ്റ്ഫോം വേണമെന്ന് ഡിവിഷൻ ആവശ്യപ്പെടുമ്പോൾ 4 പ്ലാറ്റ്ഫോം മതിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് റെയിൽവേ നിർമ്മാണ വിഭാഗം. 4 കൂടുതൽ പ്ലാറ്റ്ഫോം സാധ്യമല്ലെന്ന് കാണിച്ച് നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡിവിഷന് കത്ത് നൽകി. ഇത് സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ്. പൊന്നുരുന്നിയിൽ കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള പ്രധാന റെയിൽ പാതയുടെ ഇരുവശത്തുമായി ഓരോ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കണമെന്നായിരുന്നു ഡിവിഷന്റെ നിർദ്ദേശം. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് ട്രെയിനുകളിൽ എത്തുന്നവർക്ക് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന സർവീസുകളിൽ തുടർയാത്ര സാധ്യമാകൂ. അതില്ലെങ്കിൽ യാത്രക്കാർ വീണ്ടും നോർത്തിലും സൗത്തിലും ഇറങ്ങി പൊന്നുരുന്നിയിലേക്ക് ഓട്ടോ വിളിച്ച് പോകേണ്ട സ്ഥിതിയുണ്ടാകും. പുതിയ സ്റ്റേഷൻ വരുന്നതിന്റെ മെച്ചം ജനങ്ങൾക്ക് ലഭിക്കാതെ പോകും. 267 കോടി രൂപയുടെ പദ്ധതി ശുപാർശയിൽ 4 പ്ലാറ്റ്ഫോമുകൾക്ക് പുറമെ ട്രെയിൻ അറ്റകുറ്റപ്പണിക്കുള്ള 3 പിറ്റ് ലൈനുകളും ട്രെയിൻ നിർത്തിയിടാൻ ആവശ്യമായ 3 സ്റ്റേബിളിംഗ് ലൈനുകളുമാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. പുതിയ സ്റ്റേഷനായി ഓൾഡ് റെയിൽവേ സ്റ്റേഷനും കൊച്ചിൻ ഹാർബർ ടെർമിനസും മുൻപ് പരിഗണിച്ച റെയിൽവേ അതിനായി പ്ലാൻ വരച്ച് വർഷങ്ങൾ കളഞ്ഞ ശേഷമാണ് പൊന്നുരുന്നിയിൽ സ്ഥലം കണ്ടെത്തിയത്. പ്ലാറ്റ്ഫോമുകളുടെ പേരിൽ തർക്കമുന്നയിച്ച് ഈ പദ്ധതിയും ഇല്ലാതാക്കാനുള്ള ഗൂഢനീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. 110 ഏക്കർ ഭൂമിയുള്ള പൊന്നുരുന്നിയിൽ ഭാവിയിൽ 3-4 പാതകൾക്കുള്ള സ്ഥലം ലഭ്യമാക്കാൻ കെട്ടിടങ്ങൾ ട്രാക്കിന് മുകളിൽ വരുന്ന രീതിയിൽ സ്റ്റേഷൻ കെട്ടിടം ഡിസൈൻ ചെയ്യാമെങ്കിലും അതിന് തയ്യാറാകാതെയാണ് പ്ലാറ്റ്ഫോം കുറയ്ക്കുന്നത്. എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസിലെ കോച്ചുകളുടെ എണ്ണം 8 നിന്ന് 16 ഉയർത്തുന്നത് ഓണ സീസണിൽ നാട്ടിലേക്ക് പോകുന്ന ബംഗളൂരു മലയാളികൾക്ക് ആശ്വാസമാകും. ജൂലൈ ആദ്യം തന്നെ 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. കോച്ചുകളുടെ എണ്ണം 16 ആക്കുന്നതോടെ സീറ്റുകളുടെ എണ്ണം 530 നിന്ന് 1128 ഉയരും. 598 സീറ്റുകളാണ് അധികമായി ലഭിക്കുക. 6 ദിവസങ്ങളിലായി ഒരു വശത്തേക്ക് മാത്രം 6768 പേർക്ക് അധികം യാത്ര ചെയ്യാം. ഓണത്തിന് കൂടുതൽ തിരക്കുള്ള ഓഗസ്റ്റ് 21-22 ദിവസങ്ങളിലെ ടിക്കറ്റുകൾ ബുക്കിംഗ് തുടങ്ങിയതിന് പിന്നാലെ വെയിറ്റ് ലിസ്റ്റിലേക്ക് മാറിയിരുന്നു. വന്ദേ ഭാരത് സർവീസ് തുടങ്ങി 7 മാസം പിന്നിടുമ്പോഴാണ് കോച്ചുകളുടെ എണ്ണം ഇരട്ടിയാകുന്നത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് സർവീസ് ആരംഭിച്ചത്. ഉത്സവ സീസണുകളിൽ വന്ദേ ഭാരത് എക്സ്പ്രസിലെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് തിരക്ക് 120 മുതൽ 140% വരെ എത്തിയിരുന്നു. ബംഗളൂരു എറണാകുളം 630 കിലോമീറ്റർ 8 മണിക്കൂർ 40 മിനിറ്റിൽ പിന്നിടുന്ന ട്രെയിനിന് 9 സ്റ്റോപ്പുകൾ മാത്രമാണുള്ളത്. രാവിലെ 5:10 ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:50 എറണാകുളം ജംഗ്ഷനിലെത്തും. ഉച്ചകഴിഞ്ഞ് 2:20 എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. ഒറ്റ റേക്ക് ഉപയോഗിച്ചാണ് നിലവിൽ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. ട്രാക്കിൽ അറ്റകുറ്റപ്പണികളുള്ള ദിവസങ്ങളിൽ ട്രെയിൻ വൈകി എത്തുന്നത് മടക്ക സർവീസിനെയും ബാധിക്കുന്നുണ്ട്. 2 റേക്കുകൾ അനുവദിച്ചാൽ ഇരുവശങ്ങളിലേക്കും സമയക്രമം പാലിക്കാനാകും. സംസ്ഥാന സർക്കാർ KSRTC പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ചില സ്വകാര്യ ബസ് ഉടമകൾ സർവീസ് നിർത്താൻ ആലോചിക്കുന്നു എന്ന് വാർത്തകൾ. വരുമാനം കുറഞ്ഞ സാഹചര്യത്തിൽ ടാക്സ് അടയ്ക്കുന്നത് ഒഴിവാക്കാൻ ജി ഫോം നൽകി സർവീസ് നിർത്താനാണ് തീരുമാനം. പറവൂർ സ്വകാര്യ സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തുന്ന 180 ബസ്സുകളിൽ വളരെ കുറച്ച് ബസ്സുകളുടെ ഉടമകൾ മാത്രമേ നിലവിൽ ജി ഫോം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളൂ. സ്ഥിതി കൂടുതൽ മോശമായാൽ കൂടുതൽ സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനും ജി ഫോം നൽകാനും മറ്റു ഉടമകളും തയ്യാറായേക്കും. ജി ഫോം നൽകിയാൽ 6 മാസത്തേക്കോ ഒരു വർഷത്തേക്കോ വാഹനം സർവീസ് നടത്താതെ കയറ്റിയിടാനും ടാക്സ് അടയ്ക്കാതിരിക്കാനും അനുമതി ലഭിക്കും. പിന്നീട് ഇറക്കണമെങ്കിൽ ടാക്സ് അടച്ച് ഇറക്കുകയും ചെയ്യാം. താൽക്കാലികമായെങ്കിലും നിലവിലെ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമമാണ് ബസ് ഉടമകളുടേത്. സൗജന്യ യാത്രാ പദ്ധതി വന്നതോടെ പല റൂട്ടുകളിലും KSRTC ആശ്രയിക്കുന്ന സ്ത്രീ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചത് സ്വകാര്യ ബസ്സുകളിലെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു.
ഫോർട്ട് കൊച്ചി വൈപ്പിൻ റോ റോയിൽ വനിതാ യാത്രക്കാർക്ക് സൌജന്യം നൽകാൻ കോർപ്പറേഷൻ ആലോചിക്കുന്നു. സംസ്ഥാന സർക്കാർ KSRTC നടപ്പാക്കിയ പ്രിയദർശിനി സർവീസിന്റെ ചുവട് പിടിച്ചാണിത്. സാധാരണക്കാരായ ഒട്ടേറെ വനിതകൾക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതിയാണിതെന്ന് മേയർ VK മിനിമോൾ പറഞ്ഞു. റോറോ സർവീസുമായി ബന്ധപ്പെട്ട് കേരള ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷനുമായി ചർച്ചകൾ നടത്തിയിരുന്നു. റോറോ സർവീസ് നഷ്ടമാണെന്ന തരത്തിലുള്ള KSNC കണക്കുകൾ കോർപ്പറേഷൻ അംഗീകരിക്കുന്നില്ല. കൃത്യമായ കണക്കുകൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ റോറോ സർവീസുമായി ബന്ധപ്പെട്ട്

പെട്ടയം KSINC യുമായി കരാറിലെത്തും മുൻപ് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്ന് മേയർ പറഞ്ഞു. 3 രൂപയാണ് റോറോയിലെ യാത്രാ നിരക്ക്. അതേസമയം റോറോയിൽ കയറ്റുന്ന വനിതകൾ ഡ്രൈവ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് സൗജന്യം ബാധകമാകില്ല. അവർ പതിവ് പോലെ ടിക്കറ്റ് എടുക്കണം. റോറോയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥിരസമിതി ചെയർമാൻ KA മനാഫ് അവതരിപ്പിച്ച പ്രമേയം കോർപ്പറേഷൻ കൌൺസിൽ അംഗീകരിക്കുകയായിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച 3-ാമത്തെ റോറോ സേതു സാഗർ 3 അടുത്തിടെ നീറ്റിലിറക്കിയിരുന്നു. മുഖ്യമന്ത്രി VD സതീശന്റെ സൗകര്യം കൂടി പരിഗണിച്ച ശേഷം പുതിയ റോറോയുടെ സർവീസ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചി കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലാണെങ്കിലും കേരള ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷനാണ് റോറോ സർവീസ് നടത്തുന്നത്. മെട്രോ റെയിൽ തോപ്പുംപടി വഴി ടൂറിസം കേന്ദ്രമായ ഫോർട്ട് കൊച്ചി വരെ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പൊതുജനങ്ങളുടെയും സംഘടനാ ഭാരവാഹികളുടെയും ഒട്ടേറെ പോസ്റ്റുകളാണ് ഇത് സംബന്ധിച്ച് വരുന്നത്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, തോപ്പുംപടി, വില്ലിംഗ്ടൺ ദ്വീപ് എന്നിവ കേന്ദ്രീകരിച്ച് ടൂറിസം ഹോസ്പിറ്റാലിറ്റി ഹബ്ബ് രൂപപ്പെടുകയാണ്. ഷോപ്പിംഗ് മാളുകൾ, പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, നടപ്പാതകൾ എന്നിവയിലേക്കുള്ള ജനങ്ങളുടെ തിരക്ക് ഇപ്പോഴുള്ള തോപ്പുംപടി ഐലൻഡ് റോഡുകൾക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. തേവര, വെണ്ടുരുത്തി, തോപ്പുംപടി പാലങ്ങളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. മെട്രോ എത്തുന്നതോടെ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം നഗരം എന്നിവിടങ്ങളിൽ നിന്ന് നേരിട്ടുള്ള പൊതുഗതാഗത ബന്ധം ലഭിക്കും. തോപ്പുംപടി ജംഗ്ഷൻ അടക്കമുള്ള പ്രധാന കേന്ദ്രങ്ങളിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനും മെട്രോയിലൂടെ കഴിയും. ചെല്ലാനം, കുമ്പളങ്ങി, പള്ളുരുത്തി, ഇടക്കൊച്ചി പ്രദേശങ്ങളിലുള്ളവർക്കും ഇത് പ്രയോജനകരമാകും. ഫോർട്ട് കൊച്ചിയും വൈപ്പിനും ഉൾപ്പെടെ മെട്രോ ബോട്ട് സർവീസ് ഉള്ള സ്ഥലങ്ങളുമായി മെട്രോ റെയിൽ സംയോജിപ്പിക്കാൻ കഴിയുമെന്ന നേട്ടവുമുണ്ട്. കൊച്ചി തുറമുഖ മേഖലയ്ക്കും നേവൽ ബേസിൽ എത്തേണ്ട ജീവനക്കാർക്കും ഗുണമുണ്ടാകും. എയർപോർട്ട് കണക്ടിവിറ്റിയും ലഭിക്കും. വൈറ്റില, കുണ്ടന്നൂർ, തേവര, വില്ലിംഗ്ടൺ ദ്വീപ്, തോപ്പുംപടി, ഫോർട്ട് കൊച്ചി, പനമ്പിള്ളി നഗർ, തേവര, കുണ്ടന്നൂർ, വില്ലിംഗ്ടൺ ദ്വീപ്, തോപ്പുംപടി, ഫോർട്ട് കൊച്ചി എന്നിങ്ങനെ സാധ്യതാ പഠനങ്ങൾ നടത്താവുന്നതാണെന്നും നിർദ്ദേശം വരുന്നു. മെട്രോ റെയിൽ 4-ാം ഘട്ടമായി തോപ്പുംപടിയും ഫോർട്ട് കൊച്ചിയും ലക്ഷ്യമാക്കാൻ സർക്കാർ തീരുമാനം എടുക്കണമെന്നാണ് ജനകീയ ആവശ്യം. നിർധനരായ വൃക്ക രോഗികൾക്ക് സൗജന്യമായി ചെയ്തു നൽകുന്ന നന്മ ഡയാലിസിസ് സെന്റർ പെരിങ്ങാല റോട്ടറി കൊച്ചിൻ അപ്ടൌൺ ഭാരവാഹികൾ സന്ദർശനം നടത്തി. സെന്ററിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുകയും നിർധനരായ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് ആവശ്യമായ ഡയലൈസറും ട്യൂബിംഗ്സും നീഡിൽസും സെന്ററിന് കൈമാറി. നാളിതുവരെ 1721 ഡയാലിസിസ് പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. വയോജനങ്ങളുടെ അനുഭവ സമ്പത്ത് പുതിയ പദ്ധതികൾക്ക് ഉപയോഗപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ആലുവ YMCയിൽ ദേശീയ പ്ലാനിംഗ് ഫോറം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധി നേരിടും. ഈ സമയത്ത് വയോജനങ്ങളുടെ അനുഭവ സമ്പത്ത് ഉപകാരപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുതിർന്ന പൌരന്മാരുടെ പരിപാലനം ഏറെ പ്രധാനമായ വിഷയമാണ്. ഇവരെ സംരക്ഷിക്കാൻ പര്യാപ്തമായ പരിപാലന ഹ്രസ്വകാല കോഴ്സുകൾ ആവിഷ്കരിച്ച YMCA പോലുള്ള പ്രസ്ഥാനങ്ങൾ നടപ്പാക്കാൻ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ പ്രസിഡന്റ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. മുൻ ദേശീയ പ്രസിഡന്റ് ജസ്റ്റിസ് JB കോശി മുഖ്യപ്രഭാഷണം നടത്തി. ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ആ നാടിന്റെ കുഞ്ഞുങ്ങളാണെന്നും ഭാവിയിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് നേതൃത്വം നൽകേണ്ടവരാണ് അവരെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. വനിതാ ശിശു വികസന വകുപ്പിന്റെയും സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളുടെ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ഉമാ തോമസ് MLA അധ്യക്ഷത വഹിച്ചു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സിനിമാ കൊട്ടക
1: നിർവഹണം നന്ദിനി.
2: ഭാർഗവീ നിലയം.

0: രാത്രിയിൽ ഇരുളിന്റെ മറവിൽ വെള്ള സാരിയുടുത്ത ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നമ്മളിൽ പലരും സംശയിക്കാറില്ലേ? ഒറ്റയ്ക്കിരിക്കുമ്പോൾ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇടങ്കണ്ണിട്ട് നോക്കാറില്ലേ? പതിവിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഒന്ന് ഞെട്ടാറുമുണ്ട്. ഒഴിഞ്ഞുകിടക്കുന്ന മാളികകൾ കണ്ടാൽ അതിനെ ഭാർഗവി നിലയം എന്ന് തമാശയ്ക്ക് വിശേഷിപ്പിക്കാറുമുണ്ട്. അതെ, ഭാർഗവി നിലയം. വർഷങ്ങൾക്കിപ്പുറം ഭാർഗവിയുടെ കഥ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഞാനിവിടെ നടത്തുന്നത്. നിലാവുള്ള ഒരു രാത്രി, ജ്വലിച്ചു നിൽക്കുന്ന പൂർണചന്ദ്രൻ, പ്രപഞ്ചം നിശബ്ദതയിൽ മുഴുകി നിൽക്കുകയാണ്. ഒന്നും, ഒരില പോലും അനങ്ങുന്നില്ല. ഉയർന്ന കന്മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു വലിയ പറമ്പ്, വൃക്ഷങ്ങൾക്കു നടുവിൽ ഒരു രണ്ടുനില മാളിക, അതിൽ വെളിച്ചമില്ല. വാതിലുകളും ജനലുകളും അടഞ്ഞുകിടക്കുന്നു. ഇലപ്പടർപ്പുകളുടെ ഇടയിലൂടെ അരണ്ട വെളിച്ചത്തിൽ ആ മാളിക കാണാം. അതാണ് ഭാർഗവി നിലയം. ഇരുട്ടിന്റെ ആ കനത്തിൽ രണ്ട് പൂച്ചക്കണ്ണുകൾ വിജനമായ ആ മാളികയെ എത്തിനോക്കി, ശേഷം വിജനതയിലേക്കു തന്നെ ഓടിപ്പോയി. വീണ്ടും നിശബ്ദത. കോവണിപ്പടി കയറിയിറങ്ങുന്ന ശബ്ദങ്ങൾക്കിടയിലൂടെ വെള്ളവസ്ത്രം ധരിച്ച ഒരു സ്വപ്നസുന്ദരിയെ ഇപ്പോൾ വ്യക്തമായി കാണാം. നിമിഷനേരം കൊണ്ട് ആ രൂപവും മാഞ്ഞു. രാത്രി പകലിന് വഴിമാറി. സ്വസ്ഥമായി എഴുതാനും ആലോചിക്കാനും വേണ്ടി ഒരു വീടന്വേഷിച്ചു നടന്ന ഒരു സാഹിത്യകാരനെ ആരോ ആ മാളിക കാണിച്ചുകൊടുത്തു. അയാൾ അത് വാടകയ്ക്കെടുക്കുകയും പിറ്റേന്ന് തന്നെ താമസം ആരംഭിക്കുകയും ചെയ്തു.
1: എനിക്ക് വേണ്ടി കാത്തിരുന്ന സുന്ദരിയായ യുവതിയെ പോലെ എനിക്കായി ഇത്രയും കാലം കാത്തിരുന്ന മനോഹര ഭവനമേ, നിനക്ക് വന്ദൻ. എനിക്കായി നീ ആശിസ്സുകൾ നേരുന്നു.

0: ഭാർഗവിയെക്കുറിച്ചോ ആ വീടിനെ പറ്റിയോ അറിയാത്ത സാഹിത്യകാരൻ അവിടം വൃത്തിയാക്കുകയും സാധാരണ പോലെ താമസിക്കാനും തുടങ്ങി. പക്ഷേ വൈകാതെ തന്നെ അയാൾക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുകയും ചെയ്തു.
1: മനസ്സിലായി, അത് തുടരാൻ പാടില്ല.
2: ഇറക്കി പോയി സാർ,
3: വേഗം പോണം സാർ.
4: സ്റ്റൂപ്പിഡ് ഫൂൾസ്.
1: കണ്ടത് വളരെ നന്നായി.
5: എനിക്കുള്ള എഴുത്തുകളും മറ്റും
1: സാറിനെ കേട്ടിട്ടുണ്ട്. ഇവിടെ ഏതാണ് സാർ?
5: കുറെ അങ്ങോട്ട് ചെല്ലുമ്പോ ഇടത് വശത്ത് ഒഴിഞ്ഞു കിടന്നിരുന്ന ആ മാളിക,
1: ഇതേ റോഡില്ലേ?
5: ആ സാർ, ആ സാർ.
6: ഞാനിവിടെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. പതിവായി ഉച്ചയ്ക്കും രാത്രിയും ഊണ് വേണം.
7: ഓ,
6: അത് അങ്ങോട്ട് കൊടുത്തയച്ചാൽ നന്നായിരുന്നു.
7: കൊടുത്തയക്കാം സാർ.
6: ഇത് അഡ്വാൻസ് ആയിട്ടിരിക്കുന്നു.
7: ഓ, സന്തോഷം. അപ്പൊ പിന്നെ വീട് ഏതാണ് സാറേ?
5: ഇവിടെ തന്നെ ഈ റോഡില്, ആ ഇടതുവശത്ത് ഒഴിഞ്ഞു കിടന്ന മാളിക.

0: സാറേ, ഇവിടുത്തെ ചോറ്റുപാത്രം കേടുവന്നിരിക്കുക.
1: സാരമില്ല, ഇവിടെ വന്നുണ്ടോളാം.

0: ഋത്തുക്കളുമായുള്ള അന്തിചർച്ചയിൽ നിന്നാണ് ഭാർഗവിയെപ്പറ്റിയും ആ മാളികയെപ്പറ്റിയും സാഹിത്യകാരൻ അറിയുന്നത്.
1: സമയം പോയി, ഞാൻ ഇറങ്ങട്ടെ.
2: എവിടേക്ക്?
1: പുതിയ താമസ സ്ഥലത്തേക്ക്.
2: പുതിയ താമസ സ്ഥലം?
1: നിങ്ങൾ അന്വേഷിച്ച സ്ഥലമില്ല, ഞാൻ അന്വേഷിക്കുമ്പോ ഉണ്ട്. രണ്ട് ദിവസം ഒരു കറക്കം, ഇതേ കിടക്കുന്നു എന്നെയും കാത്തൊരു മാളിക. രണ്ടു മാസത്തെ വാടക മുൻകൂറായിട്ട് ചോദിച്ചുള്ളൂ, അത് കൊടുത്ത് താക്കോലും വാങ്ങി ഇന്ന് അങ്ങോട്ട് താമസവും മാറ്റി. നല്ല വീടാണ്, ഏകാന്തതയുണ്ട്, ഇരുന്ന് വലുതൊക്കെ എഴുതാനും പറ്റും. ആവശ്യം കഴിഞ്ഞ് മൂന്ന് മുറികൾ ഒഴിഞ്ഞുകിടപ്പുണ്ട്.
2: മൂന്ന് മുറികൾ ഒഴിഞ്ഞുകിടപ്പുണ്ട്.
1: കുഞ്ഞുങ്ങളെ, മനോഹരമായ പറമ്പ്, സുന്ദരമായ മാളിക, റോഡ് സൈഡ്, ഐഡിയൽ പ്ലേസ്.
2: ഞങ്ങളും വരാം.
3: എന്താണ് റെഡി?
1: അവിടെ ഇലക്ട്രിക് ലൈറ്റ് ഇല്ല.
2: അത് സാരമില്ല, എവിടെയായാലും ഞാൻ റെഡി. വരുന്ന പത്രങ്ങളും മാസികകളും കാശേറിയില്ലാതെ വായിക്കാമല്ലോ.
1: ഏത് റോഡിലാണ് ഈ വീട്? ഇതേ റോഡിൽ.
3: ഇതേ റോഡിലോ?
1: യെസ് സർ.
2: എന്താ ദൈവമേ,
1: ഭാർഗവി നിലയം. എന്തായാലും ഒന്നും മിണ്ടാത്തെ.
2: അത് മനുഷ്യർക്ക് താമസിക്കാൻ കൊള്ളില്ല.
3: അവിടെ ഒരു രക്തരക്ഷസ് കുടിയിരിപ്പുണ്ട്.
1: രക്തരക്ഷസ് വേണമെങ്കിൽ താഴെ ഏതെങ്കിലും മുറി താമസിക്കട്ടെ. ഞാൻ മോളിൽ താമസിക്കും,
2: ചെന്ന് താമസിച്ചു നോക്ക.
1: ഞാൻ എവിടെയെല്ലാം താമസിച്ചിരിക്കുന്നു വിശദാമുണ്ട്.
2: ഇതതുപോലെയല്ല, നിങ്ങൾ രാത്രി അവിടെ ഉറങ്ങുമ്പോൾ ജനലുകളെല്ലാം പട്ടപ്പെട്ടാ നടയും,
4: പൈപ്പുകൾ തുറന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കും, ഓണിപ്പടിയിൽ ആരോ ടപ് ടപ് കയറുന്നതോ ഇറങ്ങുന്നതോ ചിലങ്കകളുടെ ശബ്ദം, ചിലിം കിലിം ചിലിം. പിന്നെ നെഞ്ചത്തിരുന്ന് കഴുത്തിനിഞ്ഞക്കും.
1: എന്റെ ഹൃദയം പരിശുദ്ധമാണ്, എന്നെ ഉപദ്രവിക്കില്ല. വേണമെങ്കിൽ ഞാൻ രക്തരക്ഷസിന്റെ കഥ എഴുതാം. ആരാണ് ഈ രക്തരക്ഷസ്?
5: ആ വീട്ടിലെ ഓമനസന്ത. 21 വയസ്സ്, BA ഫൈനലിന് പഠിക്കുകയായിരുന്നു.
1: പേര് ഭാർഗവി. എന്നാണല്ലേ, പറഞ്ഞാ മനസ്സിലാവും. വിദ്യാഭ്യാസമുണ്ട്.
5: എന്നിട്ട്? പരമസുന്ദരി, കുറച്ചേ സംസാരിക്കും, വെളുത്ത് പാകത്തിന് പൊക്കും, പാട്ട് ഡാൻസ് എല്ലാം അറിയാമായിരുന്നു.
1: അത് ശരി.
4: ആ വീട്ടിൽ വലിയ ആഴമുള്ള ഒരു കിണറുണ്ട്.
1: ആഴമുണ്ട്. ഞാൻ ചെന്ന ഉടനെ ഒരു വലിയ കല്ലെടുത്തിട്ട് നോക്കി.
2: നല്ല തുടക്കം. ആ കിണറ്റിലാണ് അവൾ ചാടിച്ചത്തു.
1: കാരണം?
2: പ്രേമനൈരാശ്യം.
1: ആരായിരുന്നു കാമുകൻ?
2: ഒരു ശശികുമാർ. അയാളിപ്പോ എവിടെ പോയി? എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. പാട്ട് എഴുതും, ഡാൻസ് കമ്പോസ് ചെയ്യും, താമസം ഭാർഗവി നിലയത്തിന്റെ തൊട്ടടു.
3: എന്നിട്ട്? രണ്ടുപേരും ദിവ്യ പ്രേമത്തിൽ. ഭാർഗവിക്ക് ചിരിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. തമാശ കേട്ടാൽ ചിരിക്കും, കണ്ടാൽ ചിരിക്കും. ഒരു ചിരി കൊടുക്ക. ഇപ്പൊ പെണ്ണിന് ഭയങ്കര പുരുഷവിദ്വേഷം.
1: പുരുഷവിദ്വേഷമുണ്ടല്ലേ.
4: പകലും അപ്പറമ്പിൽ കയറാൻ ആളുകൾക്ക് ഭയമാണ്.
1: ഏതായാലും ഞാൻ അങ്ങോട്ട് പോവുകയാണ്.
2: പോകരുത്, ഇവിടെ താമസിക്കും.
0: കേട്ടുപരിചയം മാത്രമുള്ള ഭാർഗവിയോട് സാഹിത്യകാരന് എന്തെന്നില്ലാത്ത സഹതാപവും അനുകമ്പയും തോന്നി. അന്നു മുതൽ ആ വീട്ടിൽ ഇപ്പോഴുമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഭാർഗവിയോട് സാഹിത്യകാരൻ സംസാരിക്കാൻ തുടങ്ങി. മറുപടി കിട്ടില്ല എന്നറിഞ്ഞിട്ടും ഭാർഗവി കുട്ടി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു.
1: ഭാർഗവിക്കുട്ടിയെപ്പറ്റി പല കഥകളും ഞാൻ കേട്ടു, ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല. ഭാർഗവിക്കുട്ടി ചിരിക്കണമെങ്കിൽ വഴിയുണ്ടാക്കാം. ഞാൻ കുറെ തമാശ കഥകൾ എഴുതി വായിച്ചു കേൾപ്പിക്കാം. ഭാർഗവിക്കുട്ടി ശ്രദ്ധിച്ചു കേൾക്ക്. കയ്യിലുണ്ടായിരുന്ന കാശ് രണ്ടു മാസത്തെ വാടക കൊടുത്തു. എനിക്ക് പോകാൻ വേറെ ഇടമില്ല, കയ്യിൽ കാര്യമായിട്ട് കാശുമില്ല.
0: കൊല്ലുകയാണെങ്കിൽ വേദനിപ്പിക്കാതെ കൊല്ലാൻ അപേക്ഷിച്ചുകൊണ്ട് അയാൾ ആ ദിവസത്തിന് വിട പറഞ്ഞു. പിറ്റേ ദിവസവും ഭാർഗവി എന്ന രക്തരക്ഷസിനെ കുറിച്ചുള്ള പല കഥകളും പലരിൽ നിന്നും കേട്ടു. അനുഭവ കഥകളും കൂട്ടത്തിലുണ്ടായിരുന്നു. പ്രണയ നൈരാശ്യത്താൽ കിണറ്റിൽ ചാടി മരിച്ച, ഇപ്പോൾ ഒരു ദുരാത്മാവായി പുരുഷന്മാരെ കൊല്ലുന്ന ഭാർഗവിയെ പക്ഷേ സാഹിത്യകാരന് അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല. വിഷാദമോഹനമായ ഒരു മധുര കാവ്യമായിട്ടാണ് അയാൾ ഭാർഗവിക്കുട്ടിയെ വിശേഷിപ്പിച്ചത്. അങ്ങനെ അയാൾ ഭാർഗവിയുടെ കഥ എഴുതാൻ തീരുമാനിച്ചു.
1: ഭാർഗവിക്കുട്ടി

0: ഒരാശയം എന്റെ മനസ്സിൽ ഉദിച്ചിരിക്കുന്നു. ഭാർഗവിക്കുട്ടിയെ പറ്റി ഒരു കഥ എഴുതാൻ ഞാൻ വിചാരിക്കുന്നു. ആളുകൾ നിന്നെപ്പറ്റി പറയുന്ന നുണകളല്ല,
1: ഭാർഗവിക്കുട്ടിയുടെ സത്യമായ കഥ.
0: മതിലിന്റെ അപ്പുറത്തുള്ള വീട്ടിൽ ശശികുമാർ, ഇപ്പുറത്തുള്ള വീട്ടിൽ ഭാർഗവി. അവിടെ നിന്ന് ഗാനപ്രവാഹം, ഇവിടെ ചിലങ്കകളുടെ ജിലിം ക്ലിം ജിലിം ജിലിം ക്ലിം ജിലിം. രണ്ട് ഹൃദയങ്ങളുടെ ഇടയിൽ ഒരു മതിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്.
2: ഭാർഗവിയുടേതെന്ന് കരുതുന്ന അടച്ചിട്ട മുറി തുറന്നു നോക്കാൻ സാഹിത്യകാരൻ തീരുമാനിച്ചു. ദൈവനാമത്തിൽ അയാൾ ആ താഴ് തുറന്നു. മുറിക്കുള്ളിൽ പലവിധ സാധനങ്ങൾക്കുമിടയിൽ ഒരു ചിലങ്കയും എസ് കെ എന്നെഴുതിയ ഒരു സിത്താറും പിന്നെ ഒരു പെട്ടിയുമാണ് പ്രാധാന്യമർഹിക്കുന്ന വസ്തുക്കളായി അയാൾക്ക് തോന്നിയത്. എന്നോ എഴുതിവെച്ച ഒരു ചുമരെഴുത്ത് അയാളുടെ കണ്ണിൽ പെട്ടു. കടന്നുപോകുന്ന ഹേ അജ്ഞാത സുഹൃത്തെ, പാടുവാൻ കഴിയുമെങ്കിൽ ഒരു കുളിർഗാന നിശ്വാസത്താൽ എന്റെ ഹൃദയവ്യഥയെ അല്പമൊന്ന് ലഘൂകരിച്ചാലും. ശാന്തമോഹനമായ ജീവിതത്തിന്റെ ഒരു മധുര ഗാനാലാപാൽ എന്നെ ഒന്നുറക്കിയിട്ടു പോകൂ, അയാൾ വായിച്ചു നിർത്തി. ഭാർഗവിയുടെ യഥാർത്ഥ കഥ തേടിയുള്ള സാഹിത്യകാരന്റെ യാത്ര അവിടെ തുടങ്ങി. കേട്ടതും അറിഞ്ഞതും വെച്ച് കുറച്ചൊക്കെ അയാൾ എഴുതി. എന്നാൽ അയാൾ നോക്കി നിൽക്കെ ആ പേപ്പറുകൾ തീപിടിക്കുകയും കത്തിയമരുകയും ചെയ്തു.

0: എട്ടാം മൈൽ ഒന്നാം ക്ലാസ് മുറിയിൽ നിന്നും ഒരു അനാഥ പ്രേതം കണ്ടുകിട്ടിയിരുന്നു. പുരുഷനാണ്. ഏതോ സ്ത്രീയുടെ തലയിൽ നിന്നും മുറിച്ചെടുത്തെന്ന് തോന്നിക്കുന്ന പുരുഷരുടെ മുടി മാത്രമാണ് പോക്കറ്റിൽ ഉണ്ടായിരുന്നത്. പ്രേമനൈരാശ്യം മൂലമുണ്ടായ ആത്മഹത്യയാണെന്ന് ഊഹിക്കുന്നു.
1: ഏതോ സ്ത്രീയുടെ ഒരു ചുരുൾ മുടി ഭാർഗവികുട്ടി, നിനക്കും ഈ പത്രവാർത്തയ്ക്കും തമ്മിൽ എന്ത് ബന്ധം?
0: ഇടി ഭാർഗവി, നീ എന്റെ ഭാര്യയാകുന്നില്ലെങ്കിൽ നീ ആരുടെയും ഭാര്യയായിരിക്കില്ല. ഓർമ്മയിരിക്കും എം.
2: ഇനിയും ആരും പറഞ്ഞു കേൾക്കാത്ത ആ സംഭവങ്ങൾക്ക് പിന്നിൽ എന്തോ ഉണ്ടെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. പിന്നീടുള്ള അന്വേഷണത്തിൽ ഭാർഗവിക്ക് സുമ, ലത എന്നീ സുഹൃത്തുക്കൾ ഉണ്ടെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അവരെയും പിന്നെ ഭാർഗവിയുടെ അമ്മയെയും കാണാൻ അയാൾ പോയി.
3: അവളുടെ രണ്ട് കൂട്ടുകാരികളുണ്ട്, സുമ, ലത.
4: സുമ, ലത,
5: ശശികുമാറും. ഭാർഗവി എത്ര നല്ല പെൺകുട്ടിയായിരുന്നു. ഒരു ദേവകന്യക, ഒരു ദേവനെപ്പോലെ അവൾ ആ മനുഷ്യനെ സ്നേഹിച്ചു, ആരാധിച്ചു. അവളുടെ ആത്മാവും ഹൃദയവും കാഴ്ചവെച്ചു. അവളുടെ ജീവിതം തകർത്തിട്ട് പോയി ആ ദുഷ്ടൻ. സ്ത്രീയുടെ പരിഭാവനമായ സ്നേഹം, അതിന് യോഗ്യതയുള്ള പുരുഷൻ എവിടെ?
6: എന്തോ ശശികുമാറിനെ പറ്റി എനിക്കൊന്നും മോശമായി തോന്നുന്നില്ല. പാകതയുള്ള ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. മക്കൾ എന്തിനാണ് ഇപ്പൊ ഇതെല്ലാം തിരക്കുന്നത്?
7: അമ്മേ, ഞാൻ ഭാർഗവിക്കുട്ടിയുടെ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്.
6: ഭാർഗവിക്കുട്ടി, ഭാർഗവിയുടെ അച്ഛൻ മാത്രമേ അവളെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ.
7: ഭാർഗവിക്കുട്ടി എന്ന് ഞാൻ വിളിച്ചു തുടങ്ങി ഭാർഗവി നിലയത്തിൽ താമസമാക്കിയ അന്ന് മുതൽ.
6: മക്കൾക്ക് അവിടെ ഉപദ്രവമൊന്നും തോന്നാറില്ലല്ലോ?
7: ഇല്ലമ്മേ, പരമസുഖം.
6: ഈശ്വരന്റെ അനുഗ്രഹം.
7: അമ്മയ്ക്ക് ഒരു എഴുത്ത് കിട്ടിയല്ലോ കിണറ്റുകരയിൽ നിന്ന്.
6: കിട്ടി.
7: അതിൽ ശശികുമാർ വേറെ കല്യാണം കഴിഞ്ഞു.

0: മരിച്ചു എന്ന് എഴുതിയിരുന്നു അല്ലേ?
1: അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു.
0: ഓർത്തു നോക്കൂ, ഭാർഗവിക്കുട്ടി കിണറ്റിൽ ചാടി മരിച്ച ആ രാത്രിയാണോ അമ്മയത് കണ്ടത്?
1: അവളെ കാണാതായതിന്റെ പിറ്റേന്ന് പകലാണ്. എഴുത്തിന്റെ പുറത്ത് ഒരു ചെറിയ കല്ലുമുണ്ടായിരുന്നു.
0: ആ എഴുത്ത് എനിക്കൊന്ന് കാണണം.
1: അതിവിടെ ഇല്ലല്ലോ മക്കളെ.
0: എവിടെ പോയി അമ്മയത്?
1: അത് അന്നേ നാണുക്കുട്ടം വാങ്ങിക്കൊണ്ടുപോയെന്ന് തോന്നുന്നു.
0: എന്തിന്?
2: പുതിയതായി കിട്ടിയ അറിവുകൾ വെച്ച് അയാൾ കഥ പൂർത്തിയാക്കി. ആ കഥ പ്രേക്ഷകനെ സമയകാലങ്ങൾക്കപ്പുറമുള്ള നിലാവിലേക്കും ഭാർഗവി നിലയത്തിലേക്കും കൊണ്ടുപോകും. അവിടെ ചിരിക്കുടക്കയായ ഭാർഗവിയുണ്ട്. മാളികയുടെ അയൽപ്പക്കത്തെ വീട്ടിൽ ശശികുമാർ എന്ന ഗായകനുമുണ്ട്. അവരുടെ പ്രണയ നിമിഷങ്ങളുമുണ്ട്. കൂടുതലും രണ്ടു മതിലുകൾക്കപ്പുറമുള്ള സംഭാഷണങ്ങളായിരുന്നു.
3: ശ്രീമതി.
1: എന്താ ശ്രീമാൻ?
3: മുറിവെങ്ങനെ ഇരിക്കുന്നു? നിങ്ങളൊന്നും
1: ഇല്ല? അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
3: ഇവിടെ നല്ല സുഖമില്ല, കഠിനമായ ചൂടും ദാഹവും.
1: എന്താ അവിടെ മഴ പെയ്യാറില്ലേ?
3: ഇല്ല. മുകളിലേക്ക് നോക്കിക്കോ, ഒരു രക്തനക്ഷത്രം കിട്ടിയോ?
1: ഓ,
3: സൗരഭ്യമുണ്ടോ?
1: നിറവുമുണ്ട്.
4: ശ്രീമതി, ആ പൂവെന്ത് ചെയ്തു?
1: ഏത് പൂ?
4: രക്തനക്ഷത്രം പോലെ കടും ചുവപ്പായ ആ പൂ.
1: ഓ, അതോ തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്ന എന്തിന്?
4: ചവിട്ടി അരച്ച് കളഞ്ഞു എന്നറിയാൻ.
1: കളഞ്ഞെങ്കിലെന്ത്?
4: ഒന്നുമില്ല, എന്റെ ഹൃദയമായിരുന്നു അത്.
1: എന്നെ ആരും സ്നേഹിക്കുന്നില്ല.
4: ആരും സ്നേഹിക്കണ്ട, എനിക്കതിഷ്ടമില്ല.
1: എന്ത്?
4: എന്തിനാണിപ്പോ ഈ സ്നേഹമൊക്കെ?
1: എനിക്ക് സ്നേഹം വേണം.
4: വേണ്ട.
1: സ്നേഹിക്കണം, അല്ല ഞാൻ മരിച്ചു പോകും.
4: എന്ത്?
1: എന്നെ സ്നേഹിക്കൂ.
4: ഭാർഗവി ഞാൻ സ്നേഹിക്കണമെന്നോ?
1: അതെ.
4: ഭാർഗവി, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിന്റെ ആത്മാവിനെ, നിന്റെ ഹൃദയത്തെ, നിന്റെ ശരീരത്തെ, നീ തൊട്ടു നിൽക്കുന്ന മതിലിനെ, നീ നിൽക്കുന്ന ഭൂമിയെ, നീ ശ്വസിക്കുന്ന വായുവിനെ, ഈ മഹാപ്രപഞ്ചത്തെ ഞാൻ സ്നേഹിക്കുന്നു.
1: എന്ത്? പറഞ്ഞത് കേട്ടില്ല.
4: നിന്റെ ഓരോ രൂപകൂപങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു ഭാർഗവി.
2: അവർ കത്തുകൾ കൈമാറി, അവരുടേതായ ലോകത്ത് സന്തോഷം കണ്ടെത്തി. എന്നാൽ ആ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. ഭാർഗവിയെ വിവാഹം ചെയ്യാൻ മോഹിച്ചു നടന്ന അവളുടെ അമ്മാവന്റെ മോനായ നാണുക്കുട്ടൻ ഈ ബന്ധം അറിയുകയും ശശികുമാറിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ശശികുമാറിന് 6 മാസത്തേക്ക് ലക്നൌവിലേക്ക് പോകേണ്ട ആവശ്യം വന്നു. 6 മാസങ്ങൾക്കപ്പുറമുള്ള ചന്ദ്രികയുള്ള ഒരു രാത്രിയിൽ താൻ തിരിച്ചുവരുമെന്ന ഉറപ്പു നൽകി അയാൾ വിടവാങ്ങി. നാണുക്കുട്ടന്റെ വിവാഹാഭ്യർത്ഥനകളെ തള്ളി ശശികുമാറിനായുള്ള കാത്തിരിപ്പ് ഭാർഗവി തുടർന്നു. ഒടുവിൽ നാണുക്കുട്ടനിൽ നിന്ന് തന്നെ അവൾ ആ സത്യമറിഞ്ഞു.
5: എനിക്ക് കുറച്ച് പറയാനുണ്ട്.
1: എനിക്കൊന്ന് കേൾക്കണ്ട.
5: കേൾക്കണം. ഞാൻ അവനെ ശരിപ്പെടുത്തി കഴിഞ്ഞു. കുറെ ഏത്തപ്പഴം നീ തന്നയച്ചതാണെന്ന് പറഞ്ഞു. അവനത് തിന്നു, അതിൽ
1: വിഷമുണ്ടായിരുന്നു.
5: ഭാർഗവി, ഇനി നമുക്ക് ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാം.
1: എന്റെ
5: ഭാര്യ ആകുന്നില്ലെങ്കിൽ നീ ഇനി ജീവിക്കണ്ട.

ആ മൽപിടുത്തത്തിനിടയിൽ നാണുക്കുട്ടൻ ഭാർഗവിയെ കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി. സാഹിത്യകാരൻ കഥ വായിച്ച് അവസാനിപ്പിച്ചു. എല്ലാം കേട്ടുകൊണ്ട് തൊട്ടുപുറകിൽ നിന്ന നാണുക്കുട്ടൻ

അയാളെ വകവരുത്താനായി തുനിഞ്ഞു. എന്നാൽ അതിനിടയിൽ അയാൾ കാൽവഴുതി ആ കിണച്ചിലേക്ക് തന്നെ മറഞ്ഞു. നാണുക്കുട്ടനെ രക്ഷിക്കാനുള്ള വിഫല ശ്രമത്തിനൊടുവിൽ സാഹിത്യകാരൻ അയാളെ കൈയൊഴിഞ്ഞു. തന്റെ സുഹൃത്തായ ഭാർഗവിക്കുട്ടിക്ക് മംഗളാശിസ്സുകൾ നേർന്നുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു. കിണറ്റിലേക്ക് വീണ കടലാസുകൾ ഒന്നൊന്നായി പൊങ്ങിവന്ന് കരയിലിരുന്നു. തന്റെ കഥ എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന ബോധ്യത്തിൽ അയാൾ അപ്പോഴേക്കും നടന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റ് ശബ്ദ കോലാഹലങ്ങളും വെളിച്ചവും പതിയെ മയങ്ങി. അത്രയും നാൾ ഇല്ലാതിരുന്ന കനത്ത ഇരുളിന്റെ മറവിൽ നിശബ്ദമായി ഏകാന്തമായി ഭാർഗവി നിലയം അങ്ങനെ നിൽക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീല വെളിച്ചം എന്ന ചെറുകഥയെ ആസ്പദമാക്കി 1964 ഇറങ്ങിയ ഭാർഗവി നിലയമായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ പ്രേതകഥ. സംവിധായകൻ എ വിൻസെന്റിന്റെ ആദ്യ ചിത്രമായിരുന്നു ഇത്. വിജയവാഹിനി സ്റ്റുഡിയോയിൽ വെച്ച് ചന്ദ്രതാര പ്രൊഡക്ഷൻസിന് വേണ്ടി നിർമ്മിച്ച ഈ ചിത്രം 1964 ഒക്ടോബർ 22 ചന്ദ്രതാര പിക്ചേഴ്സ് പ്രദർശനത്തിനെത്തിച്ചു. പ്രേതബാധയുള്ളതോ ഒഴിഞ്ഞുകിടക്കുന്നതോ ആയ ഭവനങ്ങളെ ഭാർഗവി നിലയങ്ങൾ എന്ന് പേരിട്ടു വിളിക്കുവാൻ വരെ കാരണമായ നിലയിൽ കേരളീയരെ സ്വാധീനിച്ച ഒരു സിനിമയും ഇതായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായതിനാൽ തന്നെ ലൈറ്റിംഗ് സാധ്യതകളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വെള്ളവസ്ത്രം എന്ന ആശയത്തിലേക്ക് സംവിധായകൻ എത്തിയത്. എന്നാൽ മലയാള സിനിമയിലെ പിൽക്കാല പ്രേതങ്ങൾക്ക് വെള്ളസാരിയും ഉടുപ്പുകളും മാത്രം ഉപയോഗിക്കുന്ന രീതിയും അങ്ങനെ ഈ ചിത്രത്തിന്റെ സംഭാവനയായി കരുതപ്പെടുന്നു. പിൽക്കാല മലയാള സിനിമാ പ്രേതങ്ങളുടെ പല മാനറിസങ്ങളും ഈ സിനിമയുടെ സംഭാവനയായാണ് കരുതപ്പെടുന്നത്. നാടക നടനായ പത്മധളാക്ഷൻ കുതിരവട്ടം പപ്പു എന്ന കഥാപാത്രമായി. ഈ പേര് പിന്നീട് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി. സാഹിത്യകാരനായി മധുവും ശശികുമാറായി പ്രേം നസീറും ഭാർഗവിയായി വിജയ നിർമ്മലയും നാണുക്കുട്ടനായി പി ജെ ആന്റണിയുമാണ് അഭിനയിച്ചത്. ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്ന 7 ഗാനങ്ങളാണ് സിനിമയിലുള്ളത്. 7 ഗാനങ്ങളും രചിച്ചത് പി ഭാസ്കരനും സംഗീതം നൽകിയത് എം എസ് ബാബുരാജുമാണ്. ഇന്നും നിത്യഹരിതമായി തുടരുന്ന ആ ഗാനങ്ങളിൽ പ്രേക്ഷക മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒന്നാണ് യേശുദാസ് പാടിയ താമസമെന്തേ വരുവാൻ എന്നു തുടങ്ങുന്ന ഗാനം. സിനിമയെന്ന ശില്പത്തെ എല്ലാ അർത്ഥത്തിലും സ്വാംശീകരിച്ച ഭാർഗവീനിലയം എന്ന സിനിമ ഇനിയും കാണാത്തവർ തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: Oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.